सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. 91.7 FM. Qatar's favorite radio station.

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുന്നു. നല്ല ദിവസങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം ഇതെല്ലാം തന്നെ നന്നാവണം. അല്ലാതെ ലോകം മുഴുവൻ നന്നായിട്ട് നമ്മുടെ സ്വഭാവം മാത്രം ഇത്തിരി പിശകാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവുക? അപ്പൊ ലോകം നന്നാവുന്നതിന് മുൻപ് തന്നെ നമ്മളാണ് നന്നാവേണ്ടത്. നമ്മുടെ സ്വഭാവം നന്നാക്കണം, നമ്മുടെ പെരുമാറ്റം നന്നാക്കണം, നമ്മുടെ സംസാരം നന്നാക്കണം. ഒരാളോട് പെരുമാറുമ്പോൾ അയാളോടുള്ള ഒരു റെസ്പെക്റ്റ് നമ്മൾ പെരുമാറ്റത്തിൽ കാണിക്കണം. അയാളോടുള്ള സ്നേഹം നമ്മൾ പെരുമാറ്റത്തിൽ കാണിക്കണം. അല്ലാതെ ഞാനാണ് ഏറ്റവും വലുത്, ഞാനാണ് കേമൻ എന്നുള്ളൊരു ധാർഷ്ട്യം ഉണ്ടാവുമല്ലോ. അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇറിറ്റേഷൻ ആയിരിക്കും, പിന്നീട് അത് വെറുപ്പായിട്ട് മാറും. നമ്മളെ കാണുമ്പോൾ തന്നെ മനസ്സിലെങ്കിലും ആ വെറുപ്പ് വെച്ചിട്ട് അവരെഴുന്നേറ്റ് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. എല്ലാവരും നമ്മളിങ്ങനെ ഒറ്റപ്പെടുത്തി അവസാനം നമ്മൾ ഒറ്റയ്ക്കായി പോകും. അതുകൊണ്ട് ധാർഷ്ട്യവും അല്ലെങ്കിൽ വൃത്തികെട്ട ആറ്റിറ്റ്യൂഡും എല്ലാം മാറ്റിവെച്ച് നല്ല സൗമ്യമായിട്ട് നമ്മൾക്ക് പെരുമാറാൻ ശ്രമിക്കാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

കേട്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മുടെയൊക്കെ സ്വഭാവവും പെരുമാറ്റവും സംസാരവും എല്ലാം നന്നാക്കണമെന്ന് പറയല്ലോ. എങ്ങനെയാണ് ഇതെല്ലാം നന്നാക്കിയെടുക്കുക? ഒരു മെഷീനൊന്നും അല്ലല്ലോ ഇതൊന്നും നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പകരം നമ്മൾ തന്നെ നമ്മൾ ചിന്തിച്ചിട്ടാണ് ഇതെല്ലാം മാറ്റിയെടുക്കേണ്ടത്. ഇപ്പൊ തന്നെ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം, അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം. എങ്ങനെ വേണം എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സ് ആണ്. അവർ നാളെ നമ്മുടെ കൂടെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നന്നായിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്നും ഒരു തെറ്റുണ്ടായെന്ന് വിചാരിക്കുക. നമ്മൾ ഒരിക്കലും അവരോട് മോശപ്പെട്ട രീതിയിലല്ല അത് ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇപ്പോ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ചില ആൾക്കാർ അയ്യേ ഇത് എന്താണ് ഇത് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ മുന്നിൽ നിന്നും വളരെ ഇൻസൾട്ട് ചെയ്യും. അത് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ആ രീതിയിലാവാൻ പാടില്ല. അവർക്ക് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അവരോട് പറയണം, ദാ ഇങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്, പക്ഷെ ഇങ്ങനെയല്ല. അത് പറയുന്നതിനുള്ള രീതികളുണ്ട്. പലപ്പോഴും നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഇൻസൾട്ടഡ് ആയിട്ട് തോന്നുന്നതാണ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോ നമ്മൾ ചിലപ്പോൾ അറിയാതെ ഇരിക്കും കേട്ടോ അങ്ങനെ ഒരു ടോൺ വരുന്നത്. അത് ശ്രദ്ധിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും മറ്റൊരാൾക്ക് അത് ഇൻസൾട്ടിങ് ആണെന്ന് തോന്നാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. സ്റ്റേ ട്യൂൻഡ്.

നമ്മളെ ഇൻസൾട്ട് ചെയ്ത് ഒരാൾ സംസാരിച്ചാൽ അത് നമുക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമുക്കൊരിക്കലും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഡൈജസ്റ്റ് ആവാത്തൊരു കാര്യമാണ് നമ്മളോട് ഒരാൾ ഇൻസൾട്ടിങ് ആയിട്ട് സംസാരിക്കുന്നത്. നമുക്ക് പിന്നീട് അവരെ കാണാൻ പോലും താല്പര്യം ഉണ്ടാവില്ല. കാരണം ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും വലിയൊരു മുറിവായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ചില ആൾക്കാർ നമ്മളോട് വലിയ അധികാര ഭാവത്തിൽ വന്ന് സംസാരിക്കാറില്ലേ. ഈ കൽപ്പിക്കുക എന്നൊക്കെ പറയും പച്ച മലയാളത്തിൽ, അത് ചെയ് ഇത് ചെയ് എന്താ നിനക്ക് ചെയ്താൽ എന്നൊക്കെയുള്ളൊരു ഒരു ക്വസ്റ്റ്യനിങ് ആയിരിക്കും. അത് നമുക്ക് തീരെ ഇഷ്ടപ്പെടില്ല. അപ്പൊ നമുക്ക് തന്നെ വിചാരിക്കും ഇതെന്നിട്ട് ഇങ്ങനെ പറയണത്, അയാൾക്ക് മര്യാദയ്ക്ക് പറഞ്ഞൂടെ, അത് ചെയ്യൂ എന്ന് പറയാലോ. ചെയ്യ് എന്ന് പറയുന്ന രണ്ടും രണ്ട് ടോണാണ്, അത് നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അപ്പൊ നമ്മളാണെങ്കിലും ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ നല്ല രീതിയിൽ പറയാനായിട്ട് നോക്കുക. എന്തിനാണ് മറ്റുള്ളവരുടെ മേലെ അധികാര ഭാവം കാണിക്കുന്നത്? അതൊന്നും നമ്മുടെ സംസാരത്തിലല്ല. ഇപ്പം നമ്മുടെ ബോസ് എന്ന് പറയുമ്പോൾ അയാൾക്ക് ഒരു അധികാര സ്ഥാനം ഉണ്ടെന്ന് നമുക്കറിയാം. അയാൾ പറയുന്നത് നമ്മൾ അങ്ങനെ എടുക്കുള്ളൂ. അല്ലാതെ ഇന്ന രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ അതിൻ്റെ അധികാര ഭാവം ആവുള്ളൂ എന്നുള്ളത് വളരെ തെറ്റിദ്ധാരണയാണ്. അപ്പോ കുറച്ചൊക്കെ സൗമ്യമായിട്ട് സംസാരിക്കാം. കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

റേഡിയോ സുനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മൾക്ക് എന്തൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഒരാളോട് സംസാരിക്കാം? നമുക്ക് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാം, അധികാരഭാവത്തിൽ സംസാരിക്കാം, റിക്വസ്റ്റ് ചെയ്ത് സംസാരിക്കാം, അതേസമയം ജെന്യൂൻ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ അതുപോലെ നമുക്ക് സംസാരിക്കാം. ഈ റിക്വസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? നമ്മളെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാട്ടെ, സാർ ഇതൊന്ന് ചെയ്തു തരാവോ എന്ന് ചോദിച്ചതിനെ കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരാനില്ല. പക്ഷേ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പ്ലീസ് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുമ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. ഇത് എന്തിനാണ് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അത് ആരാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. നമ്മൾക്ക് വയസ്സിന് മൂത്തതാണോ, നമ്മൾക്ക് പ്രൊഫഷണൽ നമ്മുടെ മൂത്തതാണോ, അത് നമുക്കറിയാലോ ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അതനുസരിച്ചിട്ട് വിവേകത്തോടുകൂടി ഒരു ബോധത്തോടുകൂടി നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. ഈ വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നല്ലേ പറയുക, അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന മുറിവുകളും വലുതായിരിക്കും, അത് പെട്ടെന്നൊന്നും ഭേദപ്പെട്ടു പോവില്ല. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം സംസാരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.

Radio Sunum. Radio Sunum. 91.7 FM. Qatar's favorite radio station.

0: Plus Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ മാസത്തിലേക്ക് നമ്മൾ ദാ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ 1st ചൊവ്വാഴ്ച ദിവസമാണ്. അങ്ങനെ സെപ്റ്റംബർ മാസത്തിന് കൂടി നമ്മൾ ദാ തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒരു നല്ല മന്ത്തായിട്ട് ഇത് മാറ്റപ്പെടട്ടെ, ഒരു നല്ല ഡേ ആയിട്ട് ഈ ദിവസം മാറ്റപ്പെടട്ടെ എന്നുള്ള നല്ല നല്ല ആശംസകൾ എല്ലാവർക്കും നൽകിക്കൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഇന്നത്തെ സവാരി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ചെറിയ കാര്യങ്ങൾ മതി മനുഷ്യർക്ക് സന്തോഷിക്കാൻ എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ. അപ്പം അത് റിലേറ്റഡ് ആയിട്ട് ഞാനൊരു ഒരു നല്ലൊരു ഒരു വരികൾ വായിച്ചു. അതിങ്ങനെയായിരുന്നു കേട്ടോ, ചെറിയ കാര്യങ്ങൾ മതി മനുഷ്യർക്ക് സന്തോഷിക്കാൻ. നമ്മൾ ചെറുതെന്ന് കരുതുന്ന പല കാര്യങ്ങൾക്കും വല്ലാത്തൊരു വലിപ്പമുണ്ടാകും. പ്രിയപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്ന സമയം പോലെ, പരിഗണന പോലെ. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ തിരക്കാണ്, ഓ ഭയങ്കര ബിസിയാണ്, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാൻ പോലും ടൈം ഇല്ലാതെ പോകുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കേണ്ട ആ ഒരു ഒരു സമയം, ആ ഒരു പരിഗണന എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ചിലർക്കൊക്കെ ചിലപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ പറ്റിയേക്കും. അപ്പം നമ്മളുടെ ഡിയർ വൺസിന് നമ്മൾ കൊടുക്കേണ്ട ആ ഒരു പരിഗണന തീർച്ചയായിട്ടും കൃത്യമായിട്ട് നമ്മൾ നൽകുക, നമ്മുടെ സമയം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ കാര്യമാണെന്ന് തോന്നും, പക്ഷേ അത് ലൈഫിലെ വലിയ കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ള ഒരു കുഞ്ഞു ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ടൈമിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും നമ്മളുടെ കുട്ടികളും ഒക്കെ ആയിട്ട് ഈ ഒരു മണിക്കൂർ നമ്മളങ്ങോട്ട് തകർത്ത് മുന്നോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളും ഇന്നത്തെ വിശേഷങ്ങളും എല്ലാം തന്നെ അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്. നമ്മൾ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. ജി വി പ്രകാശ് മ്യൂസിക് ചെയ്ത് കപിൽ കപിലൻ പാടിയൊരു നല്ല പാട്ട് വരുന്നുണ്ട്. ഇത് ഒരു ദുൽഖർ മൂവിയിലെ പാട്ടാണ്. ശ്രീ ശ്രീ എന്ന് പറഞ്ഞ ദുൽഖർ മൂവിയുണ്ട്. ആ മൂവിയിലെ ഒരു പുതിയ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് മോർണിംഗ് സവാരിയിലൂടെ ഇന്ന് ആദ്യമായിട്ട്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾക്കായിട്ട് ഞാൻ ഇവിടെ ദാ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ പാട്ടിൽ നമ്മൾ തുടങ്ങുകയാണ് ഇന്നത്തെ നമ്മുടെ സവാരി, മോർണിംഗ് സവാരി. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ടിക്കേട്ട് കൂട്ടുകൂടാം.

0: Kolkata's favorite radio station.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക് ചീസ് യോഗർട്ട് ലബ്ന എക്സ്
3: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

സർവമായ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. ഷബീർ പറയുന്നു നാട്ടിലായിരുന്നു ഇന്നലെ എത്തി എന്ന് പറയുന്നു. അടിപൊളി. ജീവിതം രണ്ടവസരങ്ങൾ തരും, തിരുത്താനായിട്ടും തിരിച്ചറിയാനായിട്ടും എന്നുകൂടി പറഞ്ഞിട്ടാണ്. സ്വയം തിരുത്താൻ മടിക്കരുത്, ചുറ്റുമുള്ള മനുഷ്യരെ തിരിച്ചറിയാനും വൈകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദിനവും ഈ മാസവും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്നേഹപൂർവ്വം നേരുന്നു ശുഭദിനം എന്ന് പറഞ്ഞിട്ടാണ് ഷബീർ ജിലാനി ആളുടെ നല്ലൊരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മർസിയൻ നൈറയുമാണ്. വെരി ഗുഡ് മോർണിംഗ് കേട്ടോ. ഇഷാനിക്കുട്ടി ജോയിൻ ചെയ്യുന്നു, പ്രഭു മാടമ്പിക്കാട്ടിൽ ഹംസക്കുട്ടി, അങ്ങനെ എല്ലാവരുടെയും മെസ്സേജുകളുണ്ട്. ഹായ് നിസ, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ നാട്ടിലെ ആദ്യ ഡോക്ടർ ഓക്കെ കസാഖിസ്ഥാനിൽ നിന്നും MBBS ബിരുദം നേടിയ ഹുദ അബൂബക്കർ സിദ്ദിഖ് ഓക്കെ ഖത്തറിൽ നിന്നും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു ഹംസക്കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഹുദയ്ക്കും വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായിട്ട് നമ്മളെ വിഷ് ചെയ്യുന്നു. ഇഫ്തിഹാറുദ്ദീൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ജി വി പ്രകാശും ഡി ക്യൂം. അതെ, ആ ഒരു പാട്ടിൻ്റെ സന്തോഷം രവിശങ്കർ ജി മെസ്സേജിൽ പറയുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും. രാജേഷ് മട്ടങ്കിലിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ജിസൽ ആൻഡ് ജിയാൻ്റെ മെസ്സേജ് ഉണ്ട്. എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ജിസലും ജിയാനും ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് ശ്യാംലാൽ, ഗുഡ് മോർണിംഗ് പറയുന്നു. അൻസൽ ഹബീബ് ഗുഡ് മോർണിംഗ് നിസാന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് അങ്കിത്, അർപ്പിത് അവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. റിയാസിൻ്റെ മോർണിംഗ് മെസ്സേജ് ഉണ്ട്. മീരാൻ ഖാൻ, ഷാജു ശ്രീധർ, അങ്ങനെ എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകൾ വന്ന് നിൽക്കുന്ന ഒരു ടൈമാണ്. അജിയുടെ മെസ്സേജ് ഉണ്ട്. തകർന്നിരിക്കുന്നവരെ ബലപ്പെടുത്താൻ ഒരു വാക്ക് മതി, ഇതേ വാക്ക് തന്നെ മതി ഒരുവനെ തകർക്കാനും. കഴിവതും നമ്മുടെ വാക്കുകൾ ആരെയും വേദനിപ്പിക്കാത്തതാകട്ടെ, പകരം ധൈര്യം കൊടുക്കാം. സാരമില്ല, എല്ലാം ശരിയാകും, വിഷമിക്കേണ്ട, ഇത് മാത്രം മതി. നല്ലൊരു വാക്കുകളായിട്ട് നമുക്കതിനെ എടുക്കാം എന്ന് വളരെ ശരിയാണ് കേട്ടോ. തകർന്നിരിക്കുന്ന ആൾക്കാരെ ബലപ്പെടുത്താൻ ഒരു വാക്ക് മതി, ഇതേ വാക്ക് തന്നെ മതി ഒരാളെ തകർക്കാനും വിഷമിപ്പിക്കാനും ഒക്കെ, അല്ലേ? അപ്പം നമ്മുടെ വാക്കുകൾക്ക് എപ്പോഴും ഭയങ്കര ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പം വാക്കുകൾ എപ്പോഴും സൂക്ഷിക്കുക. നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി, ഞാൻ ആ ദേഷ്യത്തിൽ പറഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോഴും ആ വാക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമമായി പോകും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നേരെ അടുത്ത നമ്മളുടെ പ്രിയപ്പെട്ട കുട്ടീസിന് വേണ്ടിയിട്ടുള്ള ചോദ്യത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് ഒരു പാട്ട് വെച്ചില്ല എന്നൊരു സങ്കടം. ഒരു മെസ്സേജിൽ എവിടെയോ ഞാനിങ്ങനെ കണ്ടുപോയല്ലോ, ആരായിരുന്നു ആ മെസ്സേജ് അയച്ചത്? ഒരു മെസ്സേജ് ഇങ്ങനെ മിന്നായം പോലെ ഞാൻ കണ്ടുപോയിട്ടുണ്ടായിരുന്നു. അക്ഷരയും അക്ഷജയും ഒക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓക്കെ മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ്? ബിനോയിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ ഞാൻ നമ്മളുടെ ഡിയർ വൺസിനുള്ള ചോദ്യത്തിലേക്ക്, നമ്മുടെ കുട്ടികൾക്കുള്ള സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് ഉള്ള ടൈമാണ്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ ചോദ്യം ഇതാ റെഡിയാണ് കേട്ടോ, സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക്. അങ്ങനെ സ്കൂൾ ബസ് സ്റ്റോറീസിൽ ഇന്ന് ചോദിക്കാനായിട്ടുള്ളത് വളരെ സിമ്പിൾ ചോദ്യമാണ്. പെട്ടെന്ന് സെർച്ച് ചെയ്തു പെട്ടെന്ന് ഉത്തരം അയക്കാൻ പറ്റും. നമ്മളുടെ പ്രിയപ്പെട്ട മെസ്സി എത്ര ബാലൻഡിയോർ സ്വന്തമാക്കിയിട്ടുണ്ട്? മെസ്സി എത്ര ബാലൻഡിയോർ സ്വന്തമാക്കിയിട്ടുണ്ട്? വളരെ സിമ്പിളാണ്, പെട്ടെന്ന് സെർച്ച് ചെയ്യാതെ തന്നെ ഉത്തരം അയക്കാൻ പറ്റുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ വേഗം ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ 5000097 എന്ന നമ്പറിലേക്ക്. മെസ്സി എത്ര ബാലൻഡിയോർ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ വേഗം നിങ്ങളുടെ ഉത്തരങ്ങൾ പെട്ടെന്ന് പോരട്ടെ. എനിക്കൊന്ന് അധികമൊന്നും ആലോചിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് മനസ്സിലേക്ക് ആ ഒരു നമ്പർ എത്തുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒന്ന് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ലാലിടം പണ്ട് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ് ശ്യാം പറയുന്നത്, ഞാൻ വാക്കുകളുടെ ഒരു പ്രാധാന്യം പറഞ്ഞ സമയത്ത് ശ്യാമിൻ്റെ മെസ്സേജ് ലാലിടം പണ്ട് പറഞ്ഞിട്ടുണ്ട്, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നത് കറക്റ്റാണ്. അതെ, ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ജസ്റ്റേച്ചി, സുഖമാണോ മോളെ? നീക്ക് സുഖമായിട്ടിരിക്കുന്നു ജസ്റ്റേച്ചി. എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? മക്കൾസിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും ഒക്കെ നമ്മളുടെ അന്വേഷണം പറയുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം വളരെ വളരെ സിമ്പിൾ ചോദ്യമാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. മെസ്സി എത്ര ബാലൻഡിയോർ സ്വന്തമാക്കിയിട്ടുണ്ട്? അതാണ് നമ്മളുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഗുഡ് മോർണിംഗ്, ഐ എം ഹാദി അസാൻ ആൻസർ എനിക്ക് അയച്ചു തരുന്നുണ്ട്. സ്റ്റീവൻ ആൻസേറയുടെ ഗുഡ് മോർണിംഗും റൈറ്റ് ആൻസറും കിട്ടിയിട്ടുണ്ട്. സാജിദിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ ഈതൻ എവ്ലിൻ എസ്ഹാൻ MASൽ നിന്നും അവരുടെ മെസ്സേജ് ഇതാ കിട്ടുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അന്നും ഇൽഹാം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അന്നും ഇൽഹാം? സുഖലേ, ഓക്കെ, നിങ്ങൾക്കൊരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ദിൽറൂബ് റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്.
കൂടെ തന്നെ അങ്കിതം അർപ്പിതിന്റെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. സാജിദിന്റെ മെസ്സേജ് ഓൾറെഡി വന്നു നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എത്ര ബാലൻഡിയോർ പുരസ്കാരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഈ ചോദ്യം ഞാൻ ചോദിക്കാനുള്ള കാരണം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. മെസ്സിയുടെ ഇന്നലത്തെ ആ ഒരു പോസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീമിൽ നിന്നുള്ള ആ ഒരു വിരമിക്കലും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മാജിക്, ആ ഒരു കാലത്തിനൊക്കെ നമ്മൾ നന്ദി പറയുന്നു. നമ്മളുടെ ഒരു സ്നേഹം നമ്മൾ അദ്ദേഹത്തിന് പറയുന്നു എന്നുള്ളതാണ്. ലയണൽ മെസ്സി, ലോകത്തിൽ നിന്ന് ഇത്ര പരിചിതമായ മറ്റൊരു പേരുണ്ടാകില്ല എന്നുള്ളത് സത്യമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിരമിക്കൽ പ്രഖ്യാപനത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്കൊക്കെ എനിക്ക് വരാനായിട്ടുണ്ട്. അതിനു മുമ്പ് ഈ ഒരു ചോദ്യത്തിൽ ഞാൻ അങ്ങോട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചോദ്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കേട്ട് തുടങ്ങുന്നവർക്കും റൈറ്റ് ആൻസർസ് അയക്കാവുന്നതാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. മെസ്സി എത്ര ബാലൻഡിയോർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മിന്നൂസിൻ്റെ ഈ മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് മിന്നൂസ്. അപ്പോൾ നേരെ ഞാൻ അടുത്ത പാട്ടുകൂടി നിങ്ങൾക്ക് തരികയാണ്. അതിനുശേഷം ഞാൻ ബാക്കി എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരുന്നതായിരിക്കും. ബാലൻ മൂവിയിലെ ഈ ഒരു ട്രാക്ക് നമുക്ക് വളരെ ഇഷ്ടമുള്ള, കേൾക്കാൻ ഒരു പ്രിയപ്പെട്ടൊരു ട്രാക്കാണല്ലേ. അപ്പോൾ ആ ഒരു പാട്ടിലേക്ക്, ബാലൻ മൂവിയിലെ പാട്ട് മോർണിംഗ് സവാരിയിൽ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: Everyone, this is Arman Malik here. You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, and one of my favorite radio stations as well. Keta Keta Kootu Koodam.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

രാവിലെ ഒരു എനർജി തരുന്ന പാട്ടല്ലേ പള്ളിച്ചട്ടം ബി മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ ഇപ്പൊ അങ്ങനെ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ് കേട്ടോ. മോർണിംഗ് സവാരിയിൽ ദാ എല്ലാവരുടെയും നല്ല മെസ്സേജുകൾ വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. റജി വയനാടിന്റെ മെസ്സേജ്, ഹൈ നിസ, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. സ്കൂൾ ഡേയ്സ് തുടങ്ങി ആകെ ബിസി, തീർച്ചയായിട്ടും എല്ലാവരും ആ ഒരു ബിസി മോഡിൽ തന്നെയാണ്. ഐമലീന അമാൽഡ അവരുടെ മോർണിംഗ് മെസ്സേജ് ആണ്, വെരി ഗുഡ് മോർണിംഗ് ഫാമിലിക്ക് സ്പെഷ്യലി പറയുന്നു. കൂടെ തന്നെ നമ്മളുടെ ശരി ഉത്തരങ്ങൾ എല്ലാവരും അയച്ച് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സജീഷ് മോഹന്റെ ഗുഡ് മോർണിംഗ്. സജീഷിന്റെ അക്കൗണ്ടിൽ നിന്നും നൈക്കയും നിയാനും ആണ് മെസ്സേജ് ചെയ്യുന്നത്. എന്തായാലും കുട്ടീസും ടീച്ചേഴ്സും എല്ലാവരും ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ സ്പെഷ്യലായിട്ടൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങി എല്ലാവരും തിരക്കിലും കാര്യങ്ങളിലുമൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിനൊരു എക്സ്ട്രാ കെയർ നൽകാം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് തന്നെ റിയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കും ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ഇവന്റ് സംഘടിപ്പിക്കുകയാണ്. 4ാം തീയതിയാണ് ആ ഒരു ഇവന്റ് നടക്കാനായിട്ട് പോകുന്നത്. ഈ സെപ്റ്റംബർ 4 രാവിലെ ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് റിയാദ മെഡിക്കൽ സെന്ററിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പം 7 മുതൽ 10 വയസ്സ് വരെയുള്ള കൂട്ടുകാർ നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പം കേട്ടു പോകുന്നവരിൽ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ കുട്ടീസിന് വേണ്ടിയിട്ട് സ്പെഷ്യലി പറയുകയാണ്, 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പേരൻസ് കേട്ടു പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് മക്കളെ ഈ ഒരു ഇവൻറ്റിലേക്ക് പങ്കെടുപ്പിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ഗെയിംസും അതുപോലെ തന്നെ കുറച്ചധികം ഗിഫ്റ്റ്സും ഒക്കെ സ്വന്തമാക്കിക്കൊണ്ട് കുട്ടികൾക്ക് ആ ഒരു മോർണിംഗ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അങ്ങനെ കുറച്ചധികം കാര്യങ്ങളാണ് അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം കുട്ടികൾ ഇതിലൊന്ന് പങ്കെടുപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പേരൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യേണ്ട കാര്യം, നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ, 5000009 17 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ്ബ് എന്ന് വാട്സപ്പ് ചെയ്താൽ മതി. BTS ജൂനിയർ കെയർ ക്ലബ്ബ് എന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അത്രയും ഫുള്ള് ടൈപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് BTS എന്ന് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അയച്ചിട്ടാൽ മതി കേട്ടോ. 5000009 17 എന്ന നമ്പറിലേക്ക് BTS എന്ന് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പം തന്നെ അയച്ചു തന്നോളൂ. 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ജൂനിയർ കെയർ ക്ലബ്ബിൽ, ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞ സമയവും ഡേറ്റും ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. സെപ്റ്റംബർ 4 രാവിലെ 9 മണിക്ക് റിയാദ മെഡിക്കൽ സെന്ററിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഇവൻറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഇവിടേക്ക് രജിസ്ട്രേഷൻ പോലെ തന്നെ ആ ഒരു മെസ്സേജ് നമുക്ക് അയക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. കുറച്ച് കുട്ടികൾ ഓൾറെഡി മെസ്സേജുകളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്, അവരെയും നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനിയും ഇതിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഫാമിലീസ് ഉണ്ട്, കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഫാമിലീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒന്ന് മെസ്സേജ് അയച്ചിട്ടോ. 5000009 17 എന്ന നമ്പറിലേക്ക് BTS എന്ന് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി, അല്ലെങ്കിൽ ഈ മെസ്സേജുകൾക്കിടയിൽ അത് മുങ്ങിപ്പോവും. അപ്പം അതുകൊണ്ടാണ് അത് മാത്രം പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ BTS എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ BTS എന്ന് നിങ്ങളൊന്ന് മെസ്സേജിലേക്ക് ഇടുവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ വളരെ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഇന്നൊരു നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പേര് ഓൾറെഡി നമുക്ക് രജിസ്ട്രേഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും 7 മുതൽ 10 വയസ്സ് വരെയാണ്, അതുകൂടി ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടീസിൻ്റെ പേരൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊന്ന് മെസ്സേജിൽ ആ ഒരു നിങ്ങളുടെ പേരുകളും അല്ലെങ്കിൽ BTS എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ടൊന്ന് മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ ആ ഒരു അടിപൊളി പാട്ടിലെ ആ പാട്ടാണ് നമ്മളിനി കേൾക്കാനായിട്ട് പോകുന്നത്. മിക്കവാറും കുട്ടികളൊക്കെ സിനിമ കണ്ട് കാണും എന്ന് വിചാരിക്കുന്നു കേട്ടോ. കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ട് ആസ്വദിച്ചോളൂ.

0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലെ പാട്ട് കേട്ട് കഴിഞ്ഞ സമയം 6 മണി കഴിഞ്ഞ് 37 മിനിറ്റാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ദാ നമ്മുടെ മുഹമ്മദ് ജഷാൻ അവരുടെയൊക്കെ മെസ്സേജ് ഉണ്ട്, റൈറ്റ് ആൻസർ അയച്ചു തന്നിട്ടുണ്ട്. കൂടെ തന്നെ ഷംസിന്റെ അക്കൗണ്ടിൽ നിന്നും അൽബയാൻ മാലിക്കും അൽസയാൻ മാലിക്കും റൈറ്റ് ആൻസർ അയച്ചു തരുന്നുണ്ട്. അടിപൊളി. ജൂലി മരിയ ആൻഡ് ജെയിൻ മരിയ ജോയിൻ ചെയ്യുന്നു, എം എ എസിൽ നിന്നും റൈറ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് ബൈ അമീൻ അമാൻ, എം എ എസ് ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് ആ മെസ്സേജ്. റൈദിന്റെ മെസ്സേജ് ഉണ്ട്, സുപ്രഭ റൈദും ഉനീനും ആണ് മെസ്സേജ് ചെയ്യുന്നത്. നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും ഉനീൻ പറയുന്നു, ഓ എനിക്ക് വയ്യ, എന്താ ചെയ്യാ ഉനീനെ, നിസ് ചേച്ചിയുടെ വാക്കുകൾ രാവിലെ തന്നെ തരുന്ന അവാജ്യമായ പോസിറ്റീവ്നെസ് ആണ്. താങ്ക് യു, താങ്ക് യു, നന്ദി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച് റൈദാൻ. ഉനീൻ രണ്ടുപേർക്കും വലിയൊരു സ്നേഹം പറയുന്നു. നെക്സ്റ്റ് ഷാഫിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് ഷാഫി. ഫിറൂസിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. നെക്സ്റ്റ് ഫൈസലാണ് മെസ്സേജ് ചെയ്യുന്നത്, കൂടെയുള്ളതിൻ്റെ വില അറിയണമെങ്കിൽ അതൊന്ന് നഷ്ടപ്പെടണം, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം നമ്മളിൽ നിന്നും അകലണം, അപ്പോൾ അറിയാം അത് എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്ന്. നമ്മുടെ ഒപ്പം ജീവിക്കുന്നവരെ ഒരിക്കലും സങ്കടപ്പെടുത്താതിരിക്കുക, ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഫൈസലിൻ്റെ ആ ഒരു മെസ്സേജ്. മുജീബിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളുടെ സ്വാസ്തികയും രാംദേവും, ഓ ഇന്ന് രാംദേവിൻ്റെ മാത്രം ഫോട്ടോയാണ് കേട്ടോ, വലിയൊരു സ്നേഹം എനിക്ക് തരുന്നുണ്ട്, തിരിച്ചും സ്നേഹം. ഓക്കെ, രാംദേവിനും സ്വാസ്തികയ്ക്കും സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് പറയുന്നു. ഷിഹാബുദ്ദീൻ്റെ വെരി ഗുഡ് മോർണിംഗ് ഓൾ. സാഹിദുമാനും വാഹിദുമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ നമ്മുടെ BTS ജൂനിയർ കെയർ ക്ലബിലേക്കുള്ള ഒരുപാട് പേരുടെ രജിസ്ട്രേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ദേവ്നന്ദ, ദേവ്ദത്ത്, ദേവർഷ്, ഇവാൻ DPS സ്കൂളിൽ നിന്നാണ് അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. റോബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ദാ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് നിസ ചേച്ചി ആൻഡ് റേഡിയോ സുനു, റിഗാർഡ്സ് റീവ് റോബിൻ ആൻഡ് ജനീലിയ റോബിൻ, ബിർള പബ്ലിക് സ്കൂളിൽ നിന്നാണ്. ഒരു ക്യൂട്ട് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളി, ഓണ സമയത്ത് എടുത്തൊരു പിക്ചറാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ലൊരു ഫോട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഒരു നല്ല ക്യൂട്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്നേഹം കൂടി ആ ഫോട്ടോയ്ക്ക് ഞാൻ പറയുന്നുണ്ട്, അയക്കുന്നുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ്, ഒരു തമിഴ് സോങ് വേണം അല്ലേ, ഡിലോജൻ ആയിരിക്കും അല്ലേ, ആ അതെ അതെ, ഞാൻ തമിഴ് സോങ് വയ്ക്കാം കേട്ടോ. മാധവും മാനവും ജോയിൻ ചെയ്യുന്നുണ്ട്. ചോദ്യം ഇതായിരുന്നു, മെസ്സി എത്ര ബാലൻഡിയോർ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം കേട്ടോ. റിയാസ് പി ഹംസയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഹൈസ കുട്ടിയാണ് മെസ്സേജ് അയക്കുന്നത്, ഹൈസ നസലാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് ആ രഞ്ജിത്ത് രാമചന്ദ്രൻ്റെ മെസ്സേജ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. നവാസ് ബാവയുടെ മെസ്സേജും ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു ചോദ്യം നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കേൾപ്പിക്കാനായിട്ട് പോവുകയാണ്. ചോദ്യം എന്ത് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
1: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
0: ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം എപ്പോഴാണ് സമയം, ഡേറ്റ്, കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാം അറിയാം. September 4th നമ്മുടെ MG അണ്ണൻ ഖത്തറിലേക്ക് എത്തുകയാണ്. അതിഗംഭീരമായൊരു ഷോ നമ്മൾ ആസ്വദിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് നമ്മുടെ ചോദ്യങ്ങളിലൂടെയും സ്വന്തമാക്കാനായിട്ടുള്ള അവസരമുണ്ട് എന്നുള്ളത് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഞാനൊരു പാട്ടിൻ്റെ ഒരു ചെറിയ പോർഷൻ നിങ്ങളെ കേൾപ്പിക്കാം. എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കടുകട്ടിയുള്ള ചോദ്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഉത്തരങ്ങൾ അയക്കാം. അപ്പം ഞാൻ ആ ചോദ്യം ഒരു പാട്ടിൻ്റെ ഒരു ചെറിയ പോർഷനാണ്. ഈ പാട്ട് ഏതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. MG ശ്രീകുമാർ അദ്ദേഹം പാടിയ ഒരു പാട്ടിൻ്റെ തുടക്ക പോർഷനാണ് ഞാൻ കേൾപ്പിക്കുന്നത്. ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അധികമൊന്നും ആലോചിക്കാതെ നിങ്ങൾക്ക് പാട്ട് എനിക്ക് മെസ്സേജിലേക്ക് അയക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഫോണൊക്കെ എടുത്ത് സെറ്റ് ചെയ്തോളൂ കേട്ടോ.

ഓക്കെ, അപ്പൊ ഇത് ഏത് പാട്ടാണ്? എം ജി ശ്രീകുമാർ പാടിയൊരു പാട്ടിന്റെ തുടക്ക പോർഷനാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇത് ഏത് പാട്ടാണ് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് മെസ്സേജിൽ അയച്ചു തരാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്. അംബ്ലി റിജേഷിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ ജസ്റ്റിൻ തോമസിന്റെ അക്കൗണ്ടിൽ നിന്നും ക്യാവിൻ ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഒലിവ് സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ പേര് പറഞ്ഞത് കറക്റ്റ് ആണെന്ന് കരുതുന്നു കേട്ടോ. നെക്സ്റ്റ് ബാബുവിൻ്റെ മെസ്സേജ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ഷമീർ ഒരു ഓഡിയോ അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ വിഷസാന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് ആ വിഷസിലേക്ക് വരാമായിരുന്നു. മാസിൻ, ഓക്കെ, മാസിൻ മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പം മോനുള്ള ആശംസകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. മോനൊരു ക്യൂട്ട് ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മോനെ നമ്മളെല്ലാവരുടെയും സ്നേഹത്തോടെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

0: ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ നമ്മളുടെ എല്ലാവരുടെയും സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസ് കൂടി നമ്മൾ പറയുന്നു കേട്ടോ. സിയാദ് ഗുഡ് മോർണിംഗ് ടു റേഡിയോ സുനു, അഫ്ര, അഫ്രീൻ ആൻഡ് ഐസാം, അവരുടെ മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ കുട്ടികളുടെ ആരുടെയെങ്കിലും പേരുകളിലേക്ക് എത്താനായിട്ടുണ്ടോ? കാരണം രണ്ട് ചോദ്യങ്ങൾ വന്ന കാരണം എല്ലാവരുടെയും മെസ്സേജുകൾ ഇങ്ങനെ ഓക്കെ എല്ലാ മെസ്സേജുകളും കൂടി ഇങ്ങനെ മിക്സായി കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കുട്ടീസിൻ്റെ എല്ലാവരുടെയും പേരുകളിലേക്ക് ഞാൻ എത്തി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ആരുടെയെങ്കിലും പേരുകളുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് മെൻഷൻ ചെയ്ത് പോകുന്നതായിരിക്കും. അമാൽ അമീറ അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ മായയുടെ മെസ്സേജ്, ബസ് നമ്പർ 30 നിന്നാണ് മെസ്സേജ്. നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഒരു മെസ്സേജും ആൻഡ് റൈറ്റ് ആൻസറും അവർ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, ജൊനാദിൻ അന ലിജോയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ നെക്സ്റ്റ് ഓക്കെ അരുണിൻ്റെ മെസ്സേജാണ്. ആഗ്നേയം ആഗ്നേയം ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മോർണിംഗ് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം തെറ്റിപ്പോവാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഐസു ഐസാൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഐസു ആൻഡ് ഐസാൻ. ഓക്കെ, റനീസ് ടി കെയുടെ അക്കൗണ്ടിൽ നിന്നും റനീസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡേവിസിൻ്റെ അക്കൗണ്ടിൽ നിന്നും എം എൽ എവ്ലിൻ എയ്ഡൻ അവരുടെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. അടിപൊളി. ഓക്കെ ഓക്കെ, പിന്നെ വന്നിരിക്കുന്ന മെസ്സേജ് ജെനസിസ് ആൻഡ് ഗ്രേഷ്യസ് ഫ്രം ഇത് ഏതാണെന്ന് എനിക്കങ്ങോട്ട് ആ ഷോർട്ട് ഫോം പിടികിട്ടിട്ടില്ല കേട്ടോ. ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂൾ പിടികിട്ടി. ഓക്കെ, ഒലിവിൽ നിന്നാണ് അല്ലേ. അവർക്ക് ഒരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ജിൻസിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പേരുകളൊക്കെ അടിപൊളി പേരുകളാണല്ലോ, കുട്ടീസിൻ്റെ പേരുകളൊക്കെ അടിപൊളി പേരുകളാണ്. ഓക്കെ, ഇനിയും ആരുടെയെങ്കിലും കുട്ടികളുടെ ആരുടെയെങ്കിലും പേര് മെൻഷൻ ചെയ്യാതെ പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഇന്ന് എനിക്ക് കാര്യമായിട്ടുണ്ട് കേട്ടോ. കാരണം രണ്ട് ചോദ്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. സഫ്രാൻ ഒരു ഹായ് പറയുന്നു. സഫ്രാനും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യൽ ആശംസകൾ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ അയച്ചിട്ടേൽക്കാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അടുത്തൊരു ബ്രേക്കിലേക്ക് നമ്മൾ പോവാണേ.
1: Radio Suno 91.7 FM,
2: Qatar's happiness frequency. Now available on Uridu TV channel number 911.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
4: സ്കൂളും തുറന്ന് തിരക്കുമായി.
5: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
4: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
5: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
4: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
6: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
7: Safari, world-class shopping experience, Doha, Qatar.

0: to Radio Sunu 91.7 FM, Qatar's favorite radio station. Qatar-ல ஏட்டவும் வலிய ஷாப்பிங் ஸ்பேஸ், ஏட்டவும் வலிய ஆஃபர்கள்.
1: ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
4: ഖത്തറിൽ ലൈവ് ആണ്.
3: Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNC.

0: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട്
1: കൂട്ടുകൂടാം. Radio Suno 90.

ഹാപ്പി ഡേയ്സ് മൂവിയില് കാർത്തിക് പാടിയ പാട്ടായിരുന്നു അത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. ഓ, മൊത്തം 7:07 കേട്ടോ. ഇന്ന് സെപ്റ്റംബർ 1 ചൊവ്വാഴ്ച ദിവസമാണ്. എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്തുകൊണ്ട് കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടിയുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് എന്ന് പറയുന്നത് പറയുന്നു. മെസ്സേജ് അയക്കുന്നത് ഷിഹാബും സനിലേഷും ശില്പയും മിസാജയുമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഷിഹാബ്, സനിലേഷ്, ശിൽപാൻ, മിസാജ, അങ്ങനെ തന്നെയാണ് പേര് പറയുന്നതെന്ന് തോന്നുന്നു. എനിവേ, എല്ലാവർക്കും ആ ഫുൾ ടീമിനും നമ്മളുടെ ഒരു സ്നേഹം പറയുന്നു. ലെജൻഡ് ആൻഡ് ലക്ഷവ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. റംഷീദ്, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. പ്രയാഗയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. മനോജ്, ഗുഡ് മോർണിംഗ്. ഗലീലിയോ ഇന്റർനാഷണൽ സ്കൂൾ മൊവൈദറിൽ നിന്നും ഡിയോൺ ജോ മനോജ്, ഡാൻ ജോ മനോജ്, അടിപൊളി പേരുകളാണല്ലോ. അബിൻ തോമസിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ എന്ന് കൂടി പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് ഡാനിയലിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അബിജ നിക്സിന്റെ മെസ്സേജും നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അബിജ നിക്സിന് എല്ലാ ദിവസവും വളരെ കൃത്യമായിട്ട് മെസ്സേജും ഫോട്ടോസും ഒക്കെ തന്നെ അയക്കുന്ന, സ്പെഷ്യലി അവരുടെ ഫാമിലി ആണെങ്കിൽ നമ്മളുടെ കൂടെ വളരെ നമ്മുടെ പ്രിയപ്പെട്ടൊരു ഫാമിലിയാണ്. അപ്പോൾ അബിജാനിക്സിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജും ഒക്കെ തന്നെ നമുക്കിതാ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു മെസ്സേജ് നമുക്ക് വന്ന് കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവരുടെയും റൈറ്റ് ആൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അബിൻ തോമസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസവും സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ. ഗുഡ് മോർണിംഗ് ടു ഓൾ ബൈ ഡാനിയൽ ആണ് ആ ഒരു മെസ്സേജ് ചെയ്തിട്ടുള്ളത്. രാജേഷ്, ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. കുറേ പേരുടെ റൈറ്റ് ആൻസറും ഒക്കെ തന്നെ നമുക്കിങ്ങനെ വന്ന് നിൽക്കുന്ന സമയമാണ്. അമീൻ അഫ്സലിൻ്റെ ഗുഡ് മോർണിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അമീൻ അഫ്സലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്ന മെസ്സേജ് ലെഞ്ചു ആണ്. ലെഞ്ചുവിൻ്റെ മോർണിംഗും കിട്ടിയിട്ടുണ്ട്. ദിനേഷ് ആണ് നെക്സ്റ്റ് മെസ്സേജിൽ മെസ്സേജ് അയച്ചിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. RR എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ആൻസർ പറയുന്നില്ലേ, ഏതിൻ്റെ ആൻസറാണ്? 2 ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളിപ്പം ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. പക്ഷേ പാട്ടിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനിയും കുറച്ച് സമയങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ ആ ഒരു ഉത്തരത്തിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഗുഡ് മോർണിംഗ് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണ്. ഓക്കെ, നൗഷാദാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എത്ര ബാലൻഡിയോർ പുരസ്കാരങ്ങൾ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ള ചോദ്യം നമ്മൾ കുറച്ചു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ കുട്ടികളും കൃത്യമായി തന്നെ അത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. 8 തവണയാണ് മെസ്സി ബാലൻഡിയോറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും കറക്റ്റായിട്ട് തന്നെ അത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഷബീർ നെക്സ്റ്റ് 7:07, പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞില്ല 7:07 കണ്ടെന്നെന്ന് പറഞ്ഞ പോലെ ഷബീർ ദാഹ എനിക്ക് അത് മെസ്സേജ് അയച്ചു തന്നു. ആ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്, 7:07 മെസ്സേജ്. അടിപൊളി. അഷ്കർ പി ഹംസയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഫൈസലാണ്. സ്കൂളിലേക്ക് പോകുന്നവരോട് മിക്ക റോഡിലും നല്ല തിരക്കുകളുണ്ട്, ശ്രദ്ധിച്ചു പോവുക, കഴിയുന്നതും നേരത്തെ ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കൂ എന്നുകൂടി ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു യുഗത്തിൻ്റെ അവസാന വിസിൽ, ലിയോ നിന്റെ മായാജാലത്തിന് നന്ദി, വി വിൽ മിസ് യു. തീർച്ചയായിട്ടും മെസ്സിനെ മിസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാജിദും കുറച്ചും ഒരു വലിയ കുറിപ്പ് എനിക്ക് മനോഹരമായിട്ട് എഴുതി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷാജു KV ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. സ്കോളർ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും അതിഥി ഷാജുവിൻ്റെ മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അതിഥിക്കും പറയുന്നു. എൻ്റെ മോൻ റിത്വാൻ കൃഷ്ണയ്ക്ക് ഒരു ഹായ് പറയൂ. പിന്നെ ഉറപ്പായിട്ടും പറയാമല്ലോ, റിത്വാൻ കൃഷ്ണ അല്ലേ, വെറൈറ്റി ആണല്ലോ പേര്. അപ്പോൾ റിത്വാൻ കൃഷ്ണയ്ക്കും അമൃതയ്ക്കും, ഓക്കെ, ഇവർ റിത്വാൻ കൃഷ്ണ മാത്രമല്ല വൈഫ് അമൃതയ്ക്കും ഒരു ഹായ് പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു. റിത്വാനും അതോടൊപ്പം തന്നെ അമൃതയ്ക്കുമുള്ള വിഷസ് പറയുന്നു. സനിൽജി, ജംഷി എല്ലാവരുടെയും നല്ല മോർണിംഗ് മെസ്സേജുകൾ വന്നു നിൽക്കുന്ന സമയത്ത്, അതോടൊപ്പം തന്നെ നവാസ് ഭാവ ഒരു വോയിസ് നോട്ടാണ്, ഞാനത് കേട്ട് നോക്കാട്ടോ എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ മെസ്സി എന്ന് പറയുന്ന ആ താരത്തെ നമ്മൾ എത്രമാത്രം മിസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ വൈകുന്നേരമായിരുന്നു നമ്മൾ അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ അദ്ദേഹം ആ ഒരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. എല്ലാ സ്നേഹത്തിനും നന്ദി, നിങ്ങളെയും മിസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ. ഫൈനൽ കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച ശേഷവും ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുകയാണെന്ന് എല്ലാവരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഏറെ വേദനിപ്പിച്ചതും ഇനി ഉള്ളിൽ വേദനിപ്പിക്കുന്നതുമായ ഒരു തീരുമാനമാണത്. എങ്കിലും ഇതാണ് കൃത്യമായ സമയമെന്ന് മനസ്സിലാക്കുന്നു.
നോക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു മെസ്സിയുടെ ആ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു വരികളിലൂടെ പോകുന്ന സമയത്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഒരു കുറിപ്പ് എഴുതി ആ ഒരു പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ആ ഒരു പോസ്റ്റ് വളരെ മനോഹരമായിട്ട് വായിച്ചിട്ടുണ്ടാകും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഇങ്ങനെയായിരുന്നു കേട്ടോ. കളിക്കളത്തിനകത്ത് നിന്ന് നിങ്ങളുടെ ആർപ്പ് വിളികൾ കേൾക്കുന്നത് ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഇനി മുതൽ ഞാൻ നിങ്ങളിൽ ഒരാളായിരിക്കും. നമുക്കറിയാം അത്രയും ജനങ്ങളുടെ സ്നേഹം അറിയുന്ന അല്ലെങ്കിൽ അത്രയും ആളുകൾ ഇഷ്ടത്തോടുകൂടി ആർപ്പ് വിളിക്കുന്ന ഒരു താരത്തിന് ആ ഒരു ആർപ്പ് വിളികൾ എക്കാലവും മിസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളും മെസ്സി എന്ന താരത്തെ മിസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിരമിക്കൽ വായിച്ച സമയത്ത് നമ്മളും ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പ്രവാസത്തിനാണെങ്കിലും ഒക്കെ ഒരു വിരമിക്കൽ വേണോ എന്ന് ചിന്തിച്ച് ചിലപ്പോൾ നമ്മൾ ഇത്ര നാൾ അല്ലെങ്കിൽ ഇത്ര വർഷം ഞാൻ പ്രവാസത്തിലായിരിക്കും അതിനുശേഷം തിരിച്ചു പോകും എന്നൊക്കെയുള്ള ഒരു ഒരു ഒരു ചെറിയ കാൽക്കുലേഷനും കണക്കൂട്ടലൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കണക്കിൽ നിന്നും ഇപ്പോൾ വർഷങ്ങൾ കുറേ കഴിഞ്ഞു പോയിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രവാസത്തിൻ്റെ വിരമിക്കലിനെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചില ആളുകളൊക്കെ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കണക്കൊക്കെ വെച്ച് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇത്ര നാൾ അല്ലെങ്കിൽ ഇത്ര സമയം ഇത്ര വർഷം എന്നുള്ള ഒരു ഒരു കണക്കിലൊക്കെ പോകുന്ന ആളുകളുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത്ര വർഷം ഞാൻ നിൽക്കും അതിനുശേഷം തിരിച്ച് നെക്സ്റ്റ് എൻ്റെ അടുത്തൊരു ഇതിലേക്ക് പോകും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ നമ്മളുടെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ വർഷങ്ങൾ കുറച്ചിപ്പം മുന്നോട്ട് പോയിട്ടുണ്ടാവും നമ്മുടെ പ്ലാനിൽ നിന്നും. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രവാസത്തിൻ്റെ വിരമിക്കൽ എന്ന് പറയുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അത് വർഷങ്ങൾ ഇപ്പം മുന്നോട്ട് പോയോ, ആ ഒരു കണക്കിൽ നിന്ന് മുന്നോട്ട് പോയോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വിരമിക്കൽ എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് എത്തുന്നില്ലേ? എന്താണ് പ്രവാസത്തിലെ നിങ്ങളുടെ ഒരു വിരമിക്കൽ എപ്പോഴായിരിക്കണം എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം 444-444-917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയക്കാം 500-00-917 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ പ്രവാസത്തിൽ നിങ്ങൾക്ക് കണക്ക് കൂട്ടിയതിനേക്കാൾ കൂടുതൽ ഇപ്പം എത്ര വർഷമായി കാണാൻ സാധ്യതയുണ്ട്? ഇപ്പോൾ രണ്ട് വർഷം എന്ന് ചിലപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം അതൊരു 4 വർഷമായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു 5 വർഷമായിട്ടുണ്ടാകും, ചിലപ്പോൾ അതിലും കൂടി കഴിഞ്ഞിട്ട് കൂടി പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും പ്രവാസത്തിലെ ഒരു ഒരു വിരമിക്കലിനെ കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, മനസ്സിൽ അങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. അതോടൊപ്പം മനസ്സിൽ പ്ലാൻ ചെയ്തതിനേക്കാൾ ഇപ്പം എത്ര വർഷങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാകും? എന്തായാലും കുറച്ച് വർഷങ്ങളൊക്കെ ചിലപ്പം മുമ്പോട്ട് പോയി കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. നിങ്ങൾ പ്ലാൻ ചെയ്ത വർഷത്തേക്കാൾ ഇപ്പം എത്ര വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടാകും? ആരായിരിക്കും ആദ്യം മെസ്സേജ് അയക്കുക എന്ന് ഞാനിങ്ങനെ നോക്കാം കേട്ടോ. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. പ്രവാസത്തിൽ നിന്നൊരു ഒരു വിരമിക്കലിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ എത്ര വർഷങ്ങൾ നിങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളൊരു കൗതുകമാണ് കേട്ടോ. റംഷീദ് പറയുന്നത് ഓക്കെ, നമ്മൾ വന്നു പെട്ട വഴിയിൽ തിരിച്ചു പോക്ക് അനിവാര്യമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ചില ആളുകളൊക്കെ പറഞ്ഞ പോലെ ഇടയ്ക്ക് വെച്ചൊന്ന് കുറച്ച് കാലം നാട്ടിൽ നിന്നിട്ട് പിന്നെയും വീണ്ടും പ്രവാസത്തിലേക്ക് എത്തുന്ന ആളുകളും ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെയുമുണ്ട്, നെവർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രവാസത്തിൽ നിന്നൊരു എത്ര വർഷം, നിങ്ങളുടെ കണക്കിൽ നിന്ന് ഇപ്പോൾ എത്ര വർഷങ്ങൾ മുന്നോട്ട് പോയി? അബിൻ തോമസ് പറയുന്നത് ഇപ്പോൾ ഒരു 10 വർഷം. അബിൻ അപ്പോൾ എത്ര വർഷം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു? അങ്ങനെയില്ല, ജസ്റ്റ് ഇപ്പോൾ 10 വർഷം, ടോട്ടൽ 10 വർഷം ആയി എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അടിപൊളി. ഞാൻ 11 വർഷമായി എപ്പോഴും വിരമിക്കലിനെ കുറിച്ച് ആലോചിക്കാറുണ്ട്, പക്ഷേ സാധിക്കാറില്ല. ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്നാലും ഹാപ്പിയാണ്, മക്കളും ഭാര്യയും അവിടെ ഹാപ്പി ആയതുകൊണ്ട് നമുക്കിവിടെ ഹാപ്പിയായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് നവാസ് ബാവയുടെ മെസ്സേജ് വന്നിട്ടുള്ളത്. മഷ്ഹൂക്കിൻ്റെ ഒരു മെസ്സേജും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രവാസത്തിൻ്റെ വിരമിക്കൽ ആലോചിക്കാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചതിനേക്കാൾ വർഷങ്ങൾ ഇപ്പം മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ സമയത്ത് ചോദിക്കാനായിട്ടുള്ളത്. മറുപടികളുള്ളവർക്ക് ഇതുപോലെ തന്നെ മെസ്സേജിൽ പറയാം. 500-00-917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് വിളിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്കുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 444-917, 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന സിനിമയിലെ പാട്ട്. സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. ജെന്നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
5: ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണ്.
6: ഹായ്, ഞാൻ ആസഫ് അലി.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: கட்டலி ஏட்டும் வலிய ஷாப்பிங் ஸ்பேஸ் ஏட்டும் வலிய ஓஃபருகள்
4: ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു
4: കേരളം ബിസിനസ് സംസാരിക്കുന്നു ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026 സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ പാനൽ ചർച്ചകൾ ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ
5: സീകോൺ 2026 ലേൺ കണക്ട് കൊളാബറേറ്റ് ആൻഡ് ഗ്രോ കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺ സമ്മിറ്റ് ഡോട്ട് കോം
6: ഹേയ് സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക്
4: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
1: ഖത്തറിൽ ലൈവായി
4: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 29 മിനിറ്റാണ്. നമ്മുടെ കഴിഞ്ഞ മണിക്കൂറിലെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് നമ്മളുടെ മോർണിംഗ് ഷോയിൽ മുഴുവൻ ആ ഒരു ചോദ്യം പോകുന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഉത്തരത്തിലേക്ക് വന്നിട്ടില്ല. ഒരുപാട് പേരുടെ റൈറ്റ് ആൻസേഴ്സൊക്കെ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിജോ വർഗീസിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ടൈമാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ മെസ്സേജുകളും വിശേഷങ്ങളും പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നമ്മളിങ്ങനെ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് മെസ്സി വിരമിച്ച ആ ഒരു പ്രഖ്യാപനം നമ്മൾ ഇന്നലെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളുടെ പ്രവാസവുമായിട്ട് നമ്മളതൊന്ന് കണക്ട് ചെയ്യുന്ന സമയത്ത് പ്രവാസത്തിൽ നിന്നും നമ്മളെപ്പം പ്രവാസം വിട്ട് പോകാം എന്നൊക്കെ ചിന്തിച്ചിട്ട് ചിലപ്പം വർഷങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാകും. എത്ര വർഷങ്ങൾ ആ ഒരു ചിന്തയിൽ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നുള്ളത് കൂടി ഞാൻ ചോദിച്ചു വരുന്ന ഒരു സമയമാണ്. നമ്മളുടെ കൂടെ ഇപ്പോൾ ഒരാൾ കൂടി ജോയിൻ ചെയ്യാനായിട്ട് പോവാണ്. യൂസഫ് അലി, എന്തുണ്ട് വിശേഷങ്ങൾ? ഫസ്റ്റ് ടൈം ആണോ വിളിക്കുന്നത് റേഡിയോയിലേക്ക്? എനിക്ക് തോന്നി. നാട്ടിൽ എവിടെയാണ്? പ്രവാസം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി?
7: '97
6: സ്റ്റാർട്ട് ചെയ്തു. അന്ന് മനസ്സിൽ വിചാരിച്ചു ഇത്ര വർഷത്തേക്കും നിക്കാം എന്നിട്ട് പോകാം എന്നൊക്കെ ചിന്തിച്ചോ? മൂന്ന് വർഷം നിൽക്കുന്നു, പിന്നെ നാട്ടിൽ പോകുന്നു എന്നുള്ളതായിരുന്നു പ്ലാൻ.
7: പക്ഷെ
6: ഇപ്പൊ 2026, പക്ഷെ ഹാപ്പി ആയിട്ട് പോകുന്നില്ലേ? ലൈഫ് ഓക്കെ ആയിട്ടല്ലേ പോകുന്നത്?
7: ചിലതൊക്കെ നഷ്ടപ്പെട്ടവരല്ലേ ചിലതൊക്കെ നേടാൻ പറ്റും.
6: പിന്നല്ല, അത്രേ ഉള്ളു. നമ്മളിപ്പം പ്രവാസത്തെ ഇപ്പൊ നമുക്ക് സങ്കടമായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നാട്ടിൽ പോകണമെങ്കിൽ എപ്പോ വേണമെങ്കിലും നാട്ടിൽ പോകാം, വീട്ടുകാരെ കാണെങ്കിൽ കാണണമെങ്കിൽ എപ്പോ വേണമെങ്കിലും കാണാം, അല്ലേ?
7: അത് മാത്രമല്ല, ഒരുപാട്
6: പിന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫില് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ? അതെ, ലാലേട്ടൻ പറയുന്ന പോലെ തീരാത്ത പ്രവാസം അല്ലേ? സാഹചര്യങ്ങൾ കാരണം നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എല്ലാം നല്ലതിന്, ഒന്നും നമുക്ക് മോശത്തിനല്ല, എല്ലാം നമ്മുടെ ഏതെങ്കിലും തരത്തിലൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. താങ്ക് യു. അപ്പൊ എന്തായാലും ഫസ്റ്റ് ടൈം ആണെങ്കിലും വിളിച്ചാൽ ഒരുപാട് സന്തോഷം. വൈഫിന്റെ പേരെന്താണ്? അപ്പം ഫൗസിയുടെ അടുത്ത് പ്രത്യേക അന്വേഷണം പറയണം കേട്ടോ. താങ്ക് യു. ബൈ. അങ്ങനെ ആളുടെ ഒരു പ്ലാൻ ഇങ്ങനെയായിരുന്നു, പക്ഷെ ഇത്ര വർഷങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഷെയർ ചെയ്തു. പക്ഷെ എല്ലാം നല്ലതിന എന്നുള്ള രീതിക്ക് അതിനെ എടുത്തുകൊണ്ട് തന്നെയാണ് ആളുടെ ആ ഒരു അഭിപ്രായം ആൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താണ്, നിങ്ങൾ എത്ര വർഷം പ്ലാൻ ചെയ്തു പക്ഷെ ഇപ്പം എത്ര വർഷം മുന്നോട്ട് പോയി എന്നുള്ളത് കൂടി ചോദിച്ചു വരുന്ന സമയമാണ്. മറുപടികൾ നൽകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജിൽ പറയാം. 5000917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ വിളിച്ച് ഇതുപോലെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുക കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക്, 444-917 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന സമയം കൂടിയാണ്. അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോകുന്നു. സമയം 7 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിട്ടുണ്ട്. കുരുവി മൂവിയിലെ പാട്ടാണ്. ശ്രേയാ ഘോഷാൽ, ഉദിത് നാരായണൻ ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് നിങ്ങൾക്ക് അരികിലേക്ക് ദ മോർണിംഗ് സവാരിയിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ജനിസ നിങ്ങൾക്കൊപ്പം, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷ വേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിപ്സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
2: GCI accredited Riyada Medical Center. Ella divasavum ningalkkai pravarthikkunnu. Visit Riyada Medical Center on Searing Road, Doha.
1: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
3: Hi, I'm Indrans.
4: You're listening to
3: Radio Suno 91.7, Katharine's priyapatta radio station.
5: This is
6: Morning Safari. Morning Safari.
5: Morning Safari.
6: Morning Safari.
7: Malabar Golden Diamonds. Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
11: Just feel like you're home.
12: ഫുട്ബോൾ എന്ന മായാലോകം കാണാനും ആസ്വദിക്കാനും അതിനെ സ്നേഹിക്കാനും പഠിപ്പിച്ച മെസ്സി. ലോക ഫുട്ബോളിൽ നിന്നും നേടേണ്ട എല്ലാം നേടി. നീലയും വെള്ളയും ജേഴ്സി അഴിച്ചുവെച്ച് അയാൾ മടങ്ങുകയാണ്. ഇനി ആ നീല ജേഴ്സിയിൽ അയാളില്ല. പരാജയങ്ങളിൽ തളരാത്ത ആ ഇടങ്കാൽ മായാജാലം ഇനിയില്ല. നന്ദി ലിയോ, കരയിപ്പിച്ചതിന് അതിലുപരി സന്തോഷിപ്പിച്ച് തന്നെ. വി വിൽ മിസ് യു എന്ന് പറഞ്ഞിട്ട് അബു ആണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പ്രവാസത്തിൽ നിന്നൊരു ഒരു റിട്ടയർമെൻറ്റൊക്കെ നമ്മൾ ചിലപ്പം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പം വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും. എത്ര വർഷങ്ങളൊക്കെ ഇപ്പം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ ചോദിച്ചു വരുന്ന സമയം കൂടിയായിരുന്നു. കൂടെ ശ്യാംലാലിൻ്റെ മെസ്സേജ് ഉണ്ട്. കൂടെ വർക്ക് ചെയ്യുന്ന പ്രസാദ് ചേട്ടന്റെ പിറന്നാളാണ്, ആശംസകൾ കൊടുക്കൂ എന്ന് ചോദിക്കുന്നു. പ്രസാദ് കരുനാഗപ്പള്ളി എന്നാണ് പേര്. ശ്യാംലാലാണ് ആ ഒരു സ്പെഷ്യൽ വിഷസ് അദ്ദേഹത്തിന്.

0: നബീലിന്റെ മെസ്സേജ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? പ്രവാസം വേണ്ട എന്നായിരുന്നു, പക്ഷെ ഇപ്പോൾ 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നബീലിന്റെ മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായും പ്രവാസം എത്ര വർഷങ്ങൾ നമ്മൾ ചിലപ്പം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇപ്പൊ ആ ഒരു പ്ലാനിൽ നിന്നും വർഷങ്ങളൊക്കെ ചിലപ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ എത്ര വർഷങ്ങളൊക്കെ കടന്നുപോയി എന്നുള്ള കാര്യം ഒന്ന് ഓർത്തെടുക്കുകയാണ് ഇന്നത്തെ മോർണിംഗ് സവാരിയിലൂടെ. കൂടെ തന്നെ നമ്മളുടെ ഒരു ചെറിയ ചോദ്യവും കഴിഞ്ഞ മണിക്കൂറിൽ എത്തിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു ടൈമിലും അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
1: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസന്റ്സ് വിക്ടോറിയ ഗോൾഡ് MG ലൈവ് ഇൻ ഖത്തർ, ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ, പവേർഡ് ബൈ ഫാൽക്കൺ ജിം, മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
0: അങ്ങനെ September 4 വെള്ളിയാഴ്ച QNCC-യിൽ അടിപൊളിയായിട്ട് നമ്മുടെ പൊന്നോണം MG ലൈവ് നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടിക്കറ്റുകൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും നമ്മളുടെ ചോദ്യങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ചോദ്യം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പാട്ടിൻ്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. ഈ പാട്ടിൻ്റെ തുടക്കം ഏതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മെസ്സേജിൽ അയച്ചിട്ടാൽ മതി. ആ പാട്ടിൻ്റെ ആ ഒരു തുടക്ക പോർഷൻ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. വരികളാണ് നിങ്ങൾ മെസ്സേജിൽ റൈറ്റ് ആയിട്ട് അയച്ചു തരേണ്ടത്.

ഇനി ഒന്നുകൂടി കേൾപ്പിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഓൾറെഡി പലർക്കും ഉത്തരങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇവിടേക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കേട്ടു പോകുന്നവർക്കും റൈറ്റ് ആൻസേഴ്സ് അയക്കാവുന്ന സമയമാണ്. 5000 എന്ന നമ്പറിലേക്ക് കൂടി ഒരു അപ്ഡേറ്റ് കൂടി തരാനായിട്ടുണ്ട്. MS എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജ് ഉണ്ട്. ഷമാൽ റോഡ് ഉംസലാൽ അലി ഭാഗത്ത് നല്ല ട്രാഫിക് ആണ് നിസ, അപ്പൊ ആ ഭാഗത്ത് വഴി പോകുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഷാഫിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ വഴി പോകുന്ന ആളുകൾ, ആ ഭാഗം വഴി പോകുന്ന ആളുകൾ അക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ എന്നുള്ള കാര്യം കൂടി ഈ ടൈമിൽ ഷാഫി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ് ഒരു മെസ്സേജ് അനിലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഇന്ന് വൈഫ് മായയുടെ ബർത്ത്ഡേ ആണ്, അപ്പൊ മായയ്ക്കുള്ള വിഷസ് കൊടുക്കാൻ പറയുന്നു. അപ്പൊ മായയ്ക്കും വളരെ വളരെ സ്നേഹത്തോടുകൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ഹാപ്പി ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ട് കേൾക്കാനായിട്ട് പോകുന്നത്. ഉദയനാണ് താരം എന്ന സിനിമയിലെ പാട്ടാണ് ഇപ്പൊ നിങ്ങൾക്കരികിലേക്ക് ഇതാ വന്നുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. അപ്പൊ റൈറ്റ് ആൻസേഴ്സ് പെട്ടെന്ന് അയച്ചിട്ടോ. 5000 എന്ന നമ്പറിലേക്ക്. ജനിസ നിങ്ങൾക്കൊപ്പം സമയം 7:43 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്കൂളും തുറന്ന് തിരക്കുമായി.
1: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും, അതല്ലേ പറയാൻ വന്നത്?
0: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷേ ഉള്ളൂ.
1: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
0: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
2: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
5: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
4: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എഗ്സ്, മസറാത്തി സൂപ്പർ ആ, എല്ലാവരും കഴിച്ചു നോക്കണേ.
0: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി,
6: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: In association with
3: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're home.
7: Suno Updates.
8: Suno Updates leke swagatham. Updatesukalumayi Nisa. മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ ഈ വർഷത്തെ ലോക്കൽ ഡേറ്റ്സ് പർച്ചേസിംഗ് സീസൺ ആരംഭിച്ചു. ഇത് സെപ്റ്റംബർ 17 തീയതി വരെ നീണ്ടു നിൽക്കും. പ്രാദേശിക കർഷകരെ പിന്തുണയ്ക്കുന്നതിനും ദേശീയ ഈന്തപ്പഴ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധതയാണ് ഈ സംരംഭം. മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ ഈ വർഷത്തെ ലോക്കൽ ഡേറ്റ്സ് പർച്ചേസിംഗ് സീസൺ ആരംഭിച്ചു. ഇത് സെപ്റ്റംബർ 17 തീയതി വരെ നീണ്ടു നിൽക്കും. പ്രാദേശിക കർഷകരെ പിന്തുണയ്ക്കുന്നതിനും ദേശീയ ഈന്തപ്പഴ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധതയാണ് ഈ സംരംഭം പ്രതിഫലിപ്പിക്കുന്നത്. 2026 ഏഷ്യൻ ഗെയിംസിന് ഖത്തറിൽ നിന്നും 243 കായിക താരങ്ങൾ പങ്കെടുക്കും. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. സെപ്റ്റംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ച് ഖത്തർ എനർജി. പ്രീമിയം ഗ്രേഡ് പെട്രോൾ ലിറ്ററിന് 2 റിയാലും സൂപ്പർ ഗ്രേഡിന് 2.10 റിയാലും ഡീസലിന് 2.05 റിയാലുമാണ് നിരക്ക്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് മെസ്സി ഇക്കാര്യം അറിയിച്ചത്.

0: Voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shoof app.
3: Qatar-le ஏற்றவும் வலிய shopping space. ஏற்றவும் வலிய ஓப்புருகள்.
4: Shopping in a ini oratcha pere Nesto
3: GCC le most popular Nesto hypermarket inde 152nd outlet Old Passport Office Kharafil turanna pravartanam aarambichirikkunu.
5: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
6: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
5: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്. മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: 91.7 FM.
1: Katos Happiness Frequency.
0: Radio Cinema.
2: പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
4: സ്കൂളും തുറന്ന് തിരക്കുമായി.
5: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
4: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
5: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
4: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
6: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
7: Safari, world class shopping experience, Doha, Qatar.
8: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
9: മഴപാടും കുളിരായി
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸில் நின்றுள்ள ஓரோ ஜுவல்லரி பீஸுகளும் எத்திக்கலி சோர்ஸ்ட் ஆன. அதோடப்பம் மலபார் ப்ரோமிஸ் நல்குன கம்ப்ளீட் ட்ரான்ஸ்பரன்சியும்.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. പുതിയൊരു മാസമാണ്, സെപ്റ്റംബർ 1 ആയിട്ടുണ്ട്. ചൊവ്വാഴ്ച ദിവസമാണ് മോർണിംഗ് സവാരി കേട്ട് പോകുന്ന ടൈമിൽ. മെസ്സി എന്ന് പറയുന്ന ആ ഒരു താരത്തെ നമ്മൾ എത്രമാത്രം മിസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്ന ടൈമായിരുന്നു. കൂടെ നമ്മളുടെ പ്രവാസത്തെ കൂടി നമ്മളൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. റിനീഷിൻ്റെ മെസ്സേജ് ഉണ്ട്. 21 വർഷം ഞങ്ങളെ ഫുട്ബോൾ കാണാൻ പ്രേരിപ്പിച്ച, പിടിച്ചു നിർത്തിയ ലിയോ. ഫുട്ബോൾ എന്ന കളിയെ താങ്കൾ വന്നതിന് ശേഷം ഫുട്ബോളിന് ക്യൂട്ട് സൗന്ദര്യവും മായാവിസ്മയവും ലിയോ എന്ന അദ്ദേഹത്തിൻ്റെ കാലിലൂടെ ഞങ്ങൾ കണ്ടു. 1000 നന്ദി നന്ദി എന്ന് പറഞ്ഞിട്ടാണ് റിനീഷ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിരമിക്കൽ, ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് അദ്ദേഹത്തോടുള്ളൊരു സ്നേഹം നമുക്ക് എത്രമാത്രം, അദ്ദേഹത്തെ നമ്മൾ എത്രമാത്രം ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് ലോകം ഒരിക്കൽ കൂടി ഇങ്ങനെ തെളിയിച്ച് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ ടൈമിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രവാസത്തിൻ്റെ റിട്ടയർമെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും ഇത്ര വർഷം, അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞിട്ട് പ്രവാസമൊക്കെ അവസാനിപ്പിക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാകും. അങ്ങനെ ആ ഒരു തീരുമാനിച്ചതിന് ഇപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതുകൂടി ഞാൻ ചോദിച്ചു വന്നിട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ടായിരുന്നു. ഹംസക്കുട്ടി പറയുന്നു, ഒരിക്കലും ഒരു പ്രവാസിയാവില്ല എന്ന് പറഞ്ഞ് നടന്ന ഞാനായിരുന്നു, ഇപ്പോൾ പ്രവാസത്തിന് 17 വർഷമാകുന്നു എന്ന് പറയുന്നു. നബീൽ മുഹമ്മദ് പറയുന്നത്, ഞാനും 5 വർഷം എന്ന് പ്ലാൻ ചെയ്തായിരുന്നു വന്നത്, ഇപ്പോൾ ഒരു 21 വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നബീൽ മുഹമ്മദ് പറയുന്നത്. മഷ്കൂക്ക് പറയുന്ന, ഒരു പ്ലാനിങ്ങും ഇല്ല, പ്ലാൻ ചെയ്താൽ ചിലപ്പോൾ നടക്കില്ല, അപ്പം അതുകൊണ്ട് പ്രവാസത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഇതുവരെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഒരു മെസ്സേജ് ഉണ്ട്, 3 കൊല്ലത്തിന് വന്നതാണ്, ഇപ്പോൾ 15 കൊല്ലമായി, ഇനി ജനുവരിയിൽ പോകണം എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വേറൊരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഹസൻ അനസ് പറയുന്നത്, എൻ്റെ പെങ്ങൾ റിസ്വാനയുടെ ബർത്ത്ഡേ ആണ്, റിസ്വാനയ്ക്ക് ഒരു വിഷസ് പറയൂ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന റിസ്വാനയ്ക്ക് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടുകൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

0: കൂടെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
1: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
0: വളരെ വളരെ സിമ്പിളായ ഒരു ചോദ്യം കൂടെ നമ്മൾ ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ എം ജി അണ്ണൻ വരുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാനായിട്ട് September 4 QNCC അതിഗംഭീരമായിട്ടുള്ള ആ ഒരു ഇവന്റ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവന്റ് കാണാനായിട്ടുള്ള ഒരു അവസരം സമ്മാനങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ടുകൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ ചോദ്യം എല്ലാവരും കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കേട്ട് തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ചെറിയ ഓഡിയോ പോർഷൻ നിങ്ങളെ കേൾപ്പിക്കും. ഈ പാട്ട് ഏതാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. ദാ ശ്രദ്ധിച്ചു കേട്ടോളൂ.

കൂടുതലൊന്നും ആലോചിക്കേണ്ട, പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ 5000917 എന്ന നമ്പറിലേക്ക്. എന്തായാലും ആ ഒരു ഉത്തരങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. ജലീൽ കെ ഹംസയുടെ മെസ്സേജ് ഇങ്ങനെയാണ്, നോ പ്ലാൻസ്, ഇതുവരേക്കും പ്ലാൻസ് ഒന്നുമില്ല, ദ ഷോ മസ്റ്റ് ഗോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു മറുപടിയായിട്ട് എനിക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്നാലും ഫിറൂസ് ഖാൻ്റെ മെസ്സേജ് ഉണ്ട്. സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി 2 വർഷത്തേക്ക് ജോലിക്ക് വേണ്ടി വന്നതാണ് ഗൾഫിലേക്ക്. 2 പെങ്ങന്മാരെയും കെട്ടിച്ച് വീടും വെച്ചു, ഇപ്പോൾ 17 വർഷമായിരിക്കുന്നു എന്നാണ് ഫിറൂസ് ഖാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും മെസ്സിയുടെ റിട്ടയർമെൻറ്റിൽ നമ്മൾ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങി, നമ്മളുടെ പ്രവാസത്തിൻ്റെ റിട്ടയർമെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും പ്ലാനുകളുണ്ടോ എന്നുള്ളത് കൂടി സംസാരിച്ചു വരുന്ന സമയമാണ്. കൂടെ നമ്മളുടെ ചോദ്യത്തിനും എല്ലാവരുടെയും മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്നു, കൂടെ നമ്മുടെ അപ്ഡേറ്റുകളിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് അടുത്തൊരു ബ്യൂട്ടിഫുൾ പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. ദേവാനന്ദ്, സുജാത ചേച്ചി രണ്ടുപേരും ചേർന്ന് പാടിയ രസികൻ മൂവിയിലെ ഒരു നല്ല ട്രാക്ക് നിങ്ങൾക്കരികിലേക്ക്. സമയം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റ്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

0: रेडियो सुनो 91.7 FM Qatar's favorite radio station.
1: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
2: ഖത്തറിൽ ലൈവായി.
1: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
3: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
2: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power. You're listening to
4: on Radio Suno 91.7 FM.
5: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയമാണ്. സമയം 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. ലിജോ, റോജർ ആൻഡ് സാവിയോ അവരുടെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ, ടുഡേ ഈസ് അവർ ജൂബി ആൻറ്റീസ് ബർത്ത്ഡേ, സ്പെഷ്യലി ഒന്ന് വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് റോജർ ആൻഡ് സാവിയോ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പം ജൂബി ആൾക്ക് നമ്മളുടെ എല്ലാവരുടെയും സ്പെഷ്യലായൊരു ഹാപ്പി ഹാപ്പി ഹാപ്പി

തീരാത്ത പ്രവാസം എന്ന് പറയുന്ന പോലെ പ്രവാസത്തിന്റെ ഒരു റിട്ടയർമെന്റിനെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടിപ്പോ വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പലരുടെയും മറുപടികൾ ഇങ്ങനെ വരുന്നുണ്ട്. അസ്പാക്ക് അദ്ദേഹം പറയുന്നത് ഒരു എൻഫീൽഡ് എടുക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വന്നതാണ്. ഇപ്പോൾ വന്നിട്ട് 39 വർഷമായി, 4 പെങ്ങന്മാരുണ്ടായിരുന്നു, അവരെയൊക്കെ വിവാഹം കഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നസീം പറയുന്നത് ഞാൻ ദുബായിൽ 6 പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിലാകാൻ വേണ്ടി പോയതാണ്. പക്ഷേ 1 ഇയറിനുള്ളിൽ തിരിച്ച് ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തറിലെത്തിയിട്ടിപ്പോൾ 8 ഉള്ളൂ. വൺസ് പ്രവാസിയായാൽ നാട്ടിൽ സെറ്റിൽഡ് ആകാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ആളുടെ ഒരു, നസീമിൻ്റെ ഒരു ഒരു അഭിപ്രായം കേട്ടോ. ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടോ, എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്നുള്ളത് കൂടി മെസ്സേജിൽ പറയാം. 5000 എന്ന നമ്പറിലേക്ക് കേട്ടോ. ഒരു അപ്ഡേറ്റിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. കാരണം സ്പെഷ്യലി നമ്മളുടെ ഖത്തർ ടീം, നമുക്കറിയാം ഏഷ്യൻ ഗെയിംസ് വരാനായിട്ടിരിക്കുകയാണ്. 19 September to October 4 വരെ ജപ്പാനിലാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ആ ഒരു മത്സരങ്ങൾ, അല്ലെങ്കിൽ ഒരു വലിയൊരു കായിക മാമാങ്കം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു കായിക മാമാങ്കം നടക്കാനായിട്ട് പോകുന്ന സമയത്ത് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് നമ്മുടെ ഖത്തർ ഒരുങ്ങുന്നു എന്നുള്ള വിശേഷങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 243 കായിക താരങ്ങളുമായിട്ട് 243 കായിക താരങ്ങളുമായിട്ട് ഒരു വലിയ ഒരു വൻ സന്നാഹം എന്നൊക്കെ പറയില്ല, എന്ന് പറഞ്ഞപോലെ ഒരു വമ്പൻ ടീമുമായിട്ടാണ് നമ്മുടെ ഖത്തർ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ളത്. ഏഷ്യയുടെ ഒരു കായിക കുതിപ്പിലേക്ക് നമ്മുടെ ടീമും കൂടി എത്തുന്നു എന്നുള്ളതാണ്. 45, അതായത് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ കീഴിലുള്ള 45 രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് ഈ ഒരു മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും അതിഗംഭീരമായിട്ട് നമ്മളുടെ ടീം മത്സരിക്കട്ടെ, പെർഫോം ചെയ്യട്ടെ, മെഡലുകളൊക്കെ വാരി കൂട്ടട്ടെ എന്നുള്ള സ്പെഷ്യൽ ആശംസകൾ കൂടി നമ്മൾ കൊടുക്കുകയാണ്. കൂടെ ഒരു വിഷയത്തിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. ഇന്ന് പുതിയ കമ്പനിയിൽ ജോലി മാറിപ്പോകുന്ന എൻ്റെ സുഹൃത്ത് പ്രത്യുൽ രാജന് ഒരു ഓൾ ദി ബെസ്റ്റ് പറയാമോ? തീർച്ചയായിട്ടും പ്രത്യുൽ രാജ് എന്തായാലും പുതിയ കമ്പനിയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഷാ ആണ് ഈ ഒരു വിഷസ് പ്രത്യുൽ രാജിന് പറയുന്നത് കേട്ടോ. ഈ ജോലി കമ്പനി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചൊന്ന് സ്ട്രെസ് ഫ്രീ ആയി, കുറച്ചുകൂടെ ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ടീമായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട് നിങ്ങളുടെ കമ്പനിയിൽ. കുറച്ചൊന്നൊരു അടിപൊളിയായിട്ട് കുറച്ച് സമയമൊന്ന് സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗംഭീര അവസരമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഹാപ്പിനെസ് ലോഞ്ച് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ കാണാറുണ്ട്, നമ്മൾ പല കമ്പനീസിലേക്ക് നമ്മളുടെ റേഡിയോസിനോ റേഡിയോ ഒലിവ് ടീമായിട്ട് പോകുന്നു. കുറച്ചധികം ഗെയിംസും ഒക്കെ ആയിട്ട് കുറേ ടൈം നമ്മളവിടെ അടിപൊളിയായിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ അതിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ നിങ്ങളുടെ കമ്പനിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് സ്പേസിലേക്ക് വന്നിട്ട് കുറച്ച് ടൈം നമ്മളൊന്നൊരു ഒരു ഫൺ ഗെയിംസും കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് നമ്മൾ കുറച്ച് സമയമൊന്ന് സന്തോഷിക്കും. അപ്പം ഞങ്ങൾ നിങ്ങളുടെ കമ്പനിയിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് സ്പേസിലേക്ക് വന്നിട്ട് ഹാപ്പിനെസ് ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് അവിടേക്ക് എത്തി കുഞ്ഞു കുഞ്ഞു ഗെയിംസൊക്കെ ആയിട്ടൊന്ന് അടിച്ചു പൊളിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അപ്പം നിങ്ങളുടെ കമ്പനി ഏതാണ്, കോൺടാക്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് കമ്പനി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ നിങ്ങളുടെ ഓഫീസിലേക്ക് ഞങ്ങൾ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം തന്നെ ഒരു മെസ്സേജ് അയച്ചാൽ മതി. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഹാപ്പിനെസ് ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നമ്മുടെ റേഡിയോ സുനോ ടീം നിങ്ങൾക്കരികിലേക്ക്, നിങ്ങളുടെ ഓഫീസിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കേട്ട സമയത്ത് നിങ്ങൾ വിചാരിക്കുകയാണ് എന്നാൽ HR അടുത്തൊന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ HR അടുത്തുനിന്ന് പോയി പറയുക ഇതുപോലെ റേഡിയോ സുനോ ടീം വരും, നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ ഒന്ന് HR പറഞ്ഞു നോക്കി. എന്താണ് റിപ്ലൈ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളുടെ മെസ്സേജിലേക്ക് അതിനുള്ള മറുപടികൾ തരാവുന്നതാണ്. നിങ്ങളുടെ ഓഫീസിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് മെസ്സേജ് അയച്ചു 5000 എന്ന നമ്പറിലേക്ക്. അപ്പം നിങ്ങളുടെ മെസ്സേജുകൾ വരുന്ന കൂട്ടത്തിൽ എനിക്കിതാ ഒരുപാട് പേരുടെ മെസ്സേജുകൾ, ഞാൻ പ്രവാസം റിട്ടയർമെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേരുടെ മെസ്സേജുകളുണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരാം കേട്ടോ. കുറച്ചധികം പേര് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, അതിലേക്ക് എത്താം. പക്ഷേ അതിന് മുൻപായിട്ട് അടുത്ത പാട്ടുകൂടി വരികയാണ്. CID മൂസ മൂവിയിലെ പാട്ടാണ് ഇപ്പോൾ വരുന്നത്. സമയം 8 കഴിഞ്ഞ് 48 മിനിറ്റാണ്. ഇത് മോർണിംഗ് സവാരി, ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: സുനോ 91.7 FM
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: പുതിയൊരു ദിനം അതിനൊരു സ്വരം.

0: is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like you're home.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ്. സെപ്റ്റംബർ 1 ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ. അങ്ങനെ മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മുടെ ചോദ്യത്തിന് മറുപടികൾ ഒരുപാട് പേര് വീണ്ടും ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ കുറേ നാള് പ്രവാസ ലൈഫൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിൽ പോയതിന് ശേഷം നാട്ടിൽ പോയി പിന്നെ സെറ്റിൽ ചെയ്യാൻ ബുദ്ധിമുട്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ച സമയത്ത് ഫരീസാദിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, നാട്ടിൽ സെറ്റിൽ ആവാൻ ബുദ്ധിമുട്ട് തന്നെയാണ്, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് ഫരീസാദിൻ്റെ ഒരു അഭിപ്രായം വന്നിട്ടുള്ളത്. ലൈസൽ പറയുന്നത് 2 വർഷം നിന്നിട്ട് തിരിച്ച് നാട്ടിൽ സെറ്റിൽ ആവണം എന്ന് വിചാരിച്ചു, ഇവിടെ 2005 വന്നതാണ്, ഇപ്പോൾ 21 വർഷമായി, ഇപ്പോഴും ഓട്ടത്തിലാണ്, എന്നാണാവോ ഇനി നാട്ടിൽ സെറ്റിൽ ആവാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ലൈസൽ മാഞ്ഞാലി മെസ്സേജ് ചെയ്തിട്ടുള്ളത്. റിനീഷ് പറയുന്നത് പ്രവാസം പുറത്തുനിന്ന് നോക്കുമ്പോൾ സൗന്ദര്യവും സുഗന്ധവും കാണും, പക്ഷേ ബേക്കറിയിലെ ഭരണിപ്പുറത്തിരിക്കുന്ന ഉറുമ്പ് പോലെയാണ്, ഉള്ളിൽ കയറിയാൽ പുറത്ത് കിടക്കാൻ കുറച്ച് പാടുപെടും. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ഞാൻ 10 വർഷമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ദിൽഷാദ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ദിൽഷാദിനും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് ഓർമ്മപ്പെടുത്തിയ ഒരു വിശേഷം കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ നമുക്കൊരു എക്സ്ട്രാ കെയർ നൽകാം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ ഒരു ടൈമിൽ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി തുടങ്ങിയ ഒരു സമയമാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ഗെയിംസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം വരികയാണ്. സെപ്റ്റംബർ 4 നമ്മുടെ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതിൽ പങ്കെടുക്കാനുള്ളൊരു അവസരം ഉണ്ടാവുക. റിയാദ മെഡിക്കൽ സെൻറ്ററിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ജൂനിയർ കെയർ ക്ലബ്ബ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുട്ടികളെ പങ്കെടുപ്പിക്കണം. കുറച്ചധികം ഹെൽത്ത് റിലേറ്റഡ് ഗെയിംസും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും കേട്ടോ. അത് സെപ്റ്റംബർ 4 ഒരു 9 മണിയോടുകൂടി റിയാദ മെഡിക്കൽ സെൻറ്ററിൽ നമ്മളുടെ ഈ ഒരു ഇവൻറ്റ് നടക്കും, തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ്ബ് എന്നാണ് വാട്സപ്പ് ചെയ്യേണ്ടത്. അത്രയും നീട്ടി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, BTS എന്ന് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ വാട്സപ്പിലേക്ക് അയക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ മണിക്കൂറിൻ്റെ ഫസ്റ്റ് പാട്ടിലേക്ക് പോകുന്നു.

0: Breakfast Happiness Frequency.
1: கத்தலி ஏற்றவும் வலிய ஷாப்பிங் ஸ்பேஸ் ஏற்றவும் வலிய ஓஃபருகள்
2: ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
1: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
0: ഖത്തറിൽ ലൈവായി.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

0: ഭാര്യ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുന്നു.
1: കേട്ടുപോകുന്ന ടൈമിൽ കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി വന്നിട്ടുണ്ട്. റിജോഷ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഞാൻ സൗദിയിൽ നിന്നും റിജോഷ് ആണ്. എല്ലാരും പോലെ 2 കൊല്ലത്തേക്ക് വന്നതാണ്. ഇപ്പോൾ 17 വർഷമായി. ഇതിനിടയ്ക്ക് 2 വട്ടം നിർത്തിപ്പോയി, ക്ലച്ച് പിടിക്കാതെ വീണ്ടും തിരിച്ചു വന്നു. നാട്ടിൽ പോയി സെറ്റിൽ ആകാൻ വലിയ പാടാണ് എന്നുള്ളതാണ്. കാരണം മെസ്സിയുടെ റിട്ടയർമെന്റ് ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത്, ഇപ്പൊ നമ്മളുടെ റിട്ടയർമെന്റ് ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, പിന്നീട് വർഷങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവും. പിന്നെ ഈ പറഞ്ഞാൽ ചിലപ്പോൾ നാട്ടിൽ എത്തിയിട്ട് പിന്നെ നമുക്ക് സെറ്റാകാതെ തിരിച്ചു വരുന്ന ആളുകളുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്
0: അങ്ങനെയുള്ള ആളുകളുടെ എണ്ണമാണ്
1: കൂടുതലുണ്ടാവുക.
0: ഇപ്പൊ നമ്മുടെ ഓഫീസിൽ തന്നെ ജയരാജേട്ടനെ നോക്കുകയാണെങ്കിൽ, ജയരാജേട്ടൻ
1: പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പാടാണ്, എനിക്ക് പറ്റുന്നില്ല,
0: പോയി നോക്കി. ആളവിടെ ചെന്നിട്ട് വലിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു,
1: പക്ഷെ എന്നിട്ട് ആൾക്ക്
0: തിരിച്ച്
1: റിട്ടേൺ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു ആശ്വാസം, ഒരു സമാധാനം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്.
0: ഓക്കെ, നമ്മൾ ഇപ്പോഴും പറയുന്ന പോലെ എല്ലാവരും 2 വർഷം പോയ എല്ലാം
1: സെറ്റിൽ ആവും. പക്ഷേ വർഷങ്ങൾ പിന്നെ മുന്നോട്ട് പോകും, പക്ഷെ അതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിലേക്ക് സന്തോഷങ്ങളൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ്.
0: ഞാനിങ്ങനെ മെസ്സേജ് നോക്കിയ സമയത്ത് ഫരീസാദിന്റെ മെസ്സേജ് നോക്കിയിരുന്നു, നാട്ടിൽ
1: ബ്രേക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഇതുവരേക്ക് നമ്മൾ സുഖ സമാധാനമായി നമ്മളുടെ ഒരു രീതിക്ക് നമ്മൾ പോകുന്നു, അവിടെ ചെന്ന് കഴിയുമ്പോൾ അതൊക്കെ നമ്മളൊന്ന് ബ്രേക്ക് ചെയ്ത് ലൈഫ് വീണ്ടും ഒന്ന് മാറ്റിയൊക്കെ കൊണ്ടുപോകേണ്ട വരും എന്നുള്ളതാണ്.
0: ഓക്കെ, അവിടെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ടും നാട്ടിൽ പോയി സെറ്റിൽ ആവുക എന്നുള്ളത് എല്ലാവരുടെയും
1: സ്വപ്നമാണ്, ആഗ്രഹമാണ്. സോങ് റിവീലിംഗ് കഴിഞ്ഞോ എന്നല്ലേ, സോങ് റിവീലിംഗ് ഇന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സോങ് റിവീലിംഗ് ഈ ഒരു മണിക്കൂറിടെ കഴിഞ്ഞാലേ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ആൻസർ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ആൻസർ ആണ്, കൂടുതൽ പേര് വായിച്ചിരിക്കുന്നത്, ആർക്കും തെറ്റൊന്നുമില്ല. ടോഷി അയച്ചതും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ എന്തായാലും ഇനിയിപ്പോ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിന്റെ സൂചനകളിലേക്ക് പോവാണ്. സിമ്പിൾ സൂചനകളിലൂടെ നമ്മളൊരു സിമ്പിൾ സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സൂചനയേ വന്നുള്ളൂ കേട്ടോ, കാരണം 3-ാമത്തെ സൂചന ഡൗട്ട്.
0: ഓക്കെ,
1: ഈ സിനിമ റിലീസായത് ഈ വർഷമാണ്,
0: 2026 റിലീസായ ചിത്രം.
1: ഓക്കെ, ജിനു വി എബ്രഹാം ആണ് ഇതിന്റെ കഥ.
0: ജിനു വി എബ്രഹാം,
1: അതാണ് അദ്ദേഹമാണ് കഥ. ഓക്കെ, 2 സൂചന ഞാൻ പറഞ്ഞില്ലേ, 2026 റിലീസായ സിനിമ
0: ജിനു വി എബ്രഹാമിന്റെ കഥ.
1: കഥ ഓക്കെ പറഞ്ഞു, മൻസൽ ഹബീബ് പറഞ്ഞു, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്, ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു സൂചന കൂടി പറയുകയാണെങ്കിൽ ഹംസ ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്, ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാം, 5000917 എന്ന നമ്പറിലേക്ക്. ഫരീസാദ് പറയുന്നത് സ്വപ്നം മാത്രമേ ഉള്ളൂ, നടപടി ആവും തോന്നില്ല എന്നാണ് പറയുന്നത്.
0: ഓക്കെ, അല്ലമീൻ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ.
1: എല്ലാവരും ഇതുവരേക്കും ആരും തെറ്റായിട്ട് അയക്കുന്നില്ല, റൈറ്റ് ആൻസർ തന്നെ വരുന്നു.

0: रेडियो सुनो 91.7 FM Qatar's favorite radio station.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻറ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
1: ഓ ഡ്രാമ,
4: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജി.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
7: You're listening to
8: Morning Safari.
7: Morning Safari.
1: Only on Radio Suno.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: ക്രോണിക് ബാച്ചുലർ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിരിക്കാണ്. സെപ്റ്റംബർ 1st. ചൊവ്വാഴ്ച ദിവസം ഒരു മാസത്തിന്റെ തുടക്കം.
1: അതെ, ഒരു മാസം സെപ്റ്റംബർ ആയിരിക്കുന്നു എന്നുള്ള
0: അറിയിപ്പ് കൂടി തരികയാണ് സുഹൃത്തുക്കളെ.
1: കൂടി നമ്മൾ ഈ സമയത്ത് തന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, എല്ലാവരുടെയും ശരി ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. ആർക്കും അധികം തെറ്റുകളോ ഒന്നും വന്നിട്ടില്ല. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഉത്തരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സമയം. ജുനുവി എബ്രഹാം ആണ് ഈ സിനിമയുടെ കഥ. 2026 റിലീസായ സിനിമയാണിത്. ഹംസ ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം.
0: ഓക്കെ, അപ്പൊ ശരിയായ ഉത്തരങ്ങൾ ഒരുപാട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഓപ്പൺ ചെയ്ത ഒരു സബ്ജക്റ്റ് എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്.
1: അതെ, തീർച്ചയായിട്ടും.
0: ഫൈസൽ, അദ്ദേഹത്തിന്റെ മെസ്സേജ് എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് നിസാന്റെ അപ്പണി, സുഖല്ലേ? ഹാവ് എ നൈസ് ഡേ. തിരിച്ചു അങ്ങനെ തന്നെ. ഞാൻ പ്രവാസം തുടങ്ങിയിട്ട് 21 വർഷമായി. അന്ന് 3 തവണ നിവർത്തി പോകാനായിട്ട് വിചാരിച്ചു, പക്ഷെ 4 മാസം കഴിഞ്ഞ് പിന്നെയും തിരിച്ചു വരും. ഇപ്പൊ 5.5 മാസത്തിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന്. നാട്ടിൽ സെറ്റിൽ ആവണമെങ്കിൽ പുണ്യം ചെയ്യണം. വീണ്ടും ഒരുപാട് പ്രതീക്ഷകളും പേര് പ്രവാസത്തിൽ തുടരുന്നു. പാവം പ്രവാസികൾക്ക് അവരുടെ കൊച്ചുമോഹങ്ങൾ, വലിയ ആഗ്രഹങ്ങൾ പൂർത്തീകരണമായി സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫൈസൽ, വയനാട്.
1: തീർച്ചയായിട്ടും സഫലമാവട്ടെ എന്ന് തന്നെയാണ് നമ്മൾക്കും പറയാനായിട്ടുള്ളത്. കൂടെ നൌഷാദിന്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, ഇന്ന് എന്റെ മൂത്ത മകൻ നബീലിന്റെ ബർത്ത്ഡേ ആണ്. 2nd മകൻ നസീമിന്റെ ബർത്ത്ഡേ കഴിഞ്ഞു. 2 പേർക്കും ആശംസകൾ പറയുന്നു.

0: ഓക്കെ, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്ന സമയമാണ്.
1: ഓക്കെ, ഒപ്പം തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇന്ന് പാട്ടിന്റെ ഉത്തരം വന്നില്ലല്ലോ
0: വന്നില്ലല്ലോ.
1: കുറച്ച് സമയം രണ്ട് ഒരു പാട്ടൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഉത്തരം പറയുന്നതായിരിക്കും. എല്ലാവരും ഇങ്ങനെ വെയിറ്റ്, എല്ലാവർക്കും ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാരും അയച്ചത്
0: കറക്റ്റ് ഉത്തരമാണ്,
1: കറക്റ്റ് ഉത്തരമാണ്. എനിക്ക് ഒരാൾക്ക് എന്തോ ഉള്ളു, ഒന്നോ രണ്ടോ പേർക്ക് ആ സിനിമ ആ പാട്ട് മാറിപ്പോയിട്ടുള്ളതുള്ളൂ. പക്ഷെ ഇപ്പൊ മാറിപ്പോകുന്ന ഞങ്ങൾ അടുത്ത പാട്ട് നിങ്ങൾക്ക് വേണ്ടി തരാണ്.
0: ഓക്കെ, ദോഹ ടു ചെന്നൈ.
2: Chennai beats
3: Tamil head of the hour
4: in the art of podumakkolanda

0: 91.7 FM.
1: Kathos Happiness Frequency.
0: Radio Sinu.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: ഇൻ അസോസിയേഷൻ വിത്ത്

0: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
1: എടാ നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവന്റെ കയ്യിൽ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റങ്ങൾ പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
2: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: home. Pa, paattu engane thirichariyum?
4: Adhe, paattu simple aayittu thirichariyan. Enne thodakkam onnu kete.
3: Okay. Thodakkathilekku nammal povaanu, ketto.

0: ബാക്കി ബിജിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടെന്നുള്ളതാണ്. എം ജി ശ്രീകുമാർ പാടി ഈ പാട്ടിന്റെ തുടക്കം അല്ലെങ്കിൽ തുടക്ക വരി ഏതാണ് എന്നുള്ളതായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അയച്ചതുപോലെ തന്നെ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന സിനിമയിലെ ആവണി പൊന്നൂഞ്ഞാൽ എന്ന് പറയുന്ന ആ ഒരു പാട്ട് തന്നെയായിരുന്നു റൈറ്റ് ആൻസർ.
1: And the sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto, powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
0: അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സെപ്റ്റംബർ 4th. ഇനി ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട എം ജി അണ്ണൻ ഖത്തറിലേക്ക് വരുന്നു. എം ജി ശ്രീകുമാർ എന്ന പ്രിയ ഗായകൻ ഖത്തറിലേക്ക് വരുന്നു. എന്താ പറയുക, ഗംഭീരമായിട്ട് നമ്മൾ ആസ്വദിക്കാനും ആഘോഷിക്കാനും റെഡിയായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ടിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ കോൺടെസ്റ്റുകളിലൂടെയും ടിക്കറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള അവസരങ്ങളുണ്ട്.
2: ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ അല്ലേ? രണ്ട് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ കോൺടെസ്റ്റുകളിലും എല്ലാ മണിക്കൂറിലും ഇപ്പോൾ കോൺടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കോൺടെസ്റ്റുകളുണ്ട്.
0: ഓക്കെ, അതുവഴിയും നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കൂടുതൽ ടിക്കറ്റുകൾക്കായിട്ട് സ്കൈ മീഡിയനെയൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ.
2: അതുപോലെ തന്നെ പ്ലാറ്റിനം ലിസ്റ്റിലും ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. എന്തായാലും ഞങ്ങളിങ്ങനെ പറയായിരുന്നു, സാധാരണ എല്ലാവരും നമ്മളോട് ഇപ്പോൾ ടിക്കറ്റും പാസ്വേഡൊക്കെ
0: ചോദിക്കുന്ന
2: സമയത്ത്, ഇപ്പോൾ നമ്മുടെ റേഡിയോ പാർട്ട്ണർഷിപ്പ് കാണുന്ന സമയത്ത് ടിക്കറ്റൊക്കെ ചോദിക്കുന്ന സമയത്ത് ടിക്കറ്റ് ഉണ്ടാവോ? അപ്പോൾ നമ്മൾ ആ ടിക്കറ്റ് നോക്കാം. അപ്പൊ ചിലർക്ക് കൊടുക്കുന്ന സമയത്ത്
0: കുറച്ചുകൂടെ ഫ്രണ്ടിൽ കിട്ടും,
2: കുറച്ചും കൂടെ മുമ്പിൽ കിട്ടും. അങ്ങനെ മുമ്പിൽ ആർക്കും ടിക്കറ്റ് വേണം.
0: ബാക്കി കിട്ടിയാലും കുഴപ്പമില്ല, ഒരു പ്രശ്നം.
2: പിറകിൽ കിട്ടാനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട്.
0: എനിക്കത് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു
2: പ്രോഗ്രാം. എനിക്ക് പുറകില് ടിക്കറ്റ് മതി,
0: അതെ എനിക്ക് ഫ്രണ്ടിൽ ടിക്കറ്റ് വേണ്ട, ഇത്ര പുറകിൽ ടിക്കറ്റ് കിട്ടിയാ മതി എന്നുള്ള ചിന്തയിലാണ് എല്ലാവരും ഉള്ളത്. അപ്പം തീർച്ചയായിട്ടും ഒരു തകർപ്പൻ ഗംഭീര ഷോ നമ്മൾ കാണാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്.
2: ഓക്കെ, അപ്പൊ അതിനുവേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. സ്കൈ മീഡിയ ഒരുക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഒരു വലിയ സക്സസ് ആയി മാറട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുകയാണ്. അതിന്റെ ഒരു റേഡിയോ പാർട്ണർ ആകാൻ സാധിച്ചത്
0: സന്തോഷം അല്ലേ?
2: തീർച്ചയായിട്ടും ഇതും ഒരു സന്തോഷം. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ, ടാറ്റാ,
0: ബൈ ബൈ.

0: This is home delivery only on Radio Suno 91.7 FM.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: Authentic Arabic flavors amai. Khattarinde all-time favorite Mandi spot. Danatal Bahar barbecue fish.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇനിയ കാലി വണക്കം, സുപ്രഭാതം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ ഗതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. ലൈഫ് നമ്മളെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈഫ് ഇസ് എ ലേണിംഗ് പ്രോസസ്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏതൊരു സംഭവം മാസ്റ്റർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേയേറെ സമയം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലപ്പം വർഷങ്ങൾ കടന്ന് അത് ഡെക്കേഡ്സും ഒരുപാട് നാളുകൾ ഇങ്ങനെ പോവാം. ഇപ്പോൾ പുതിയൊരു സ്റ്റഡി പറഞ്ഞിരിക്കുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കാൻ ഒരു വിദ്യ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് താല്പര്യമുള്ള ഒരു മേഖലയിലുള്ള ആ ഒരു വിദ്യ പഠിച്ചെടുക്കാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 10,000 hours അതിൻ്റെ പുറകെ നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി എന്നാണ്. സോ ഇൻസ്ട്രുമെൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക്, ഇൻസ്ട്രുമെൻസ് ഒക്കെ മാസ്റ്റർ ചെയ്യണം എന്ന താല്പര്യമുള്ള ഒരുപാട് പേർക്ക് ഈ ഒരു സ്റ്റഡി 10,000 hours എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ ടൈം. ഓബ്വിയസ്, ചില കാര്യങ്ങൾ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. അങ്ങനെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ നമ്മൾ അതിൻ്റെ മാസ്റ്ററി ലെവലിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. സോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഇത്. ആ ഒരു ബ്യൂട്ടിഫുൾ ഡേ സ്റ്റാർട്ട് ചെയ്ത്, ഷോ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിങ്ങനെ തുടങ്ങുമ്പോൾ എനിക്ക് നമ്മുടെ ലിസണേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, സോ ഇഫ് യു ലവ് സംതിങ് ഇൻ യുവർ ലൈഫ് ലൈക്ക് True to it, practice makes man perfect. ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ആൻഡ് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്ന ഒരുപാട് നല്ല പാട്ടുകളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പതിവ് പോലെ ഇന്നത്തെ ദിവസം പറയാനുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
0: യു ആർ ലിസ്ണിംഗ് ടു
2: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
0: ഹോം ഡെലിവറി

Once again, welcome back. Radio Suno 91.7 FM home delivery. The time Sandeepaanu koodiyullathu. Innu nammal koodathilum concentrate cheyyunna veed base cheyidulla karyathilana kettoo. Karan porthakke poi athyavashyam nalla reethiyil thanne enjoymentum mind healthum body healthum okke set aayirikkunna samayathu veedum veedine chuttulla sthalangalokke onnu sraddhayilekku kondu varendathu valare important aayittulla oru karyamaanu. Nammal cheyyunna nalla sheelangal oru pakshe nammal padichu poya oru paadu sheelangalil ചില ശീലങ്ങളൊക്കെ മാറ്റേണ്ട സമയമായി വരുന്നു. യെസ്, അങ്ങനെ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. വെരി ഫസ്റ്റ് തിങ് ദാറ്റ് വി ഡു ഇൻ ദ മോർണിംഗ്, പലപ്പോഴും കുട്ടികളുടെ അടുത്തും വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തും മുതിർന്നവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കിടന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലാങ്കറ്റും കാര്യങ്ങളും ഒക്കെ മടക്കി വെച്ചിട്ട് പോകണം. ഇത് എത്രത്തോളം നമുക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളത് പലരും ചിന്തിച്ചിട്ടില്ല. ആ കാരണം ദാ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച് പല എക്സ്പേർട്സും പല സയന്റിസ്റ്റുകളും തന്നെ റിസർച്ച് നടത്തി ഇതിലൂടെ വരാവുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, ബെഡ്ഷീറ്റ് മടങ്ങി വെച്ചില്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് വരാൻ പോകുന്നത്. എനിക്ക് ചിന്തിച്ചപ്പോൾ എവിടെയോ ബേസിക് കോമൺ സെൻസ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലേക്ക് കൂടി പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വെരി ഫസ്റ്റ് തിങ് ദ മോയ്സ്ചർ ട്രാപ്പ് എന്നുള്ള സംഭവമാണ് കേട്ടോ. ഈ കിടന്നുറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ എ സി ഇടാൻ സാധ്യത കുറവാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ എ സി ഇട്ട് ഉറങ്ങുന്ന ശീലം നമുക്ക് കുറവായിരിക്കും. ഇവിടെയൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ എ സി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ വിയർക്കുന്ന ശീലം ഉണ്ടാവണമെന്നില്ല, പക്ഷെ വിയർത്തില്ലെങ്കിൽ പോലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉറക്കത്തിനിടയിൽ നമ്മൾ വിയർക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബോഡിയിലുള്ള ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് ബെഡ്ഷീറ്റിൽ ലോക്ക് ആവും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. അപ്പം ഇത് ഒരുപാട് രീതിയിലുള്ള അണുക്കളും അതേപോലെ തന്നെ ബാക്ടീരിയാസിനൊക്കെ തന്നെ വളരാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. ആ വളരാനുള്ള സാഹചര്യം നമ്മളിലേക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇത് മടക്കി വയ്ക്കുമ്പോൾ, അതായത് വിരിച്ചിടാണ്ട് ഷീറ്റ് മടക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് മോയ്സ്ചർ ട്രാപ്പ് ആവുകയും ബാക്ടീരിയാസ് കൂടുതൽ വരാനുള്ള സാധ്യതയും പോസിബിലിറ്റീസും ഒക്കെ കൂടുതലാണെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതല്ല നമുക്ക് ജസ്റ്റ് വാഷ്റൂമൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരണമെന്നുള്ള സമയമാണെങ്കിൽ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം തീർച്ചയായിട്ടും ഇത് മടക്കി വെക്കാനായിട്ട് ബെഡ്ഷീറ്റ് റാപ്പ് ചെയ്തൊക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും വരുമെന്നാണ് ഇപ്പോൾ എക്സ്പേർട്സ് പറയുന്നത്. ഇത് മാത്രമല്ല ഏറെ സംഗതികൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും ആ അപ്ഡേറ്റ്സുമായിട്ട്. ഇപ്പോൾ ദാ വെരി ഫസ്റ്റ് അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM-ൽ സന്ദീപാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറിയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: 91.7 FM,
1: Qatar's favorite radio station.
2: പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
4: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ.
5: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൺ ആണ്.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: Chennai Beats.
8: Tamil, head of the hour.
9: In the art of Podumakulanda.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back. Radio Sunna 91.7 FML. ഇത് ഹോം ഡെലിവറി ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീടിലീ ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ബെഡ് ശരിയാക്കാനായിട്ട് പോരുത്. അതിൽ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ടെന്നാണ് എക്സ്പേർട്സ് ദേ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ശരിക്കും ചിന്തിച്ചപ്പോൾ വളരെ കോമൺ സെൻസിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന എക്സ്പ്ലനേഷൻസ് തന്നെയാണ്. ഡെയിലി ബേസിസ് ബെഡ്ഷീറ്റൊക്കെ മാറ്റണമെന്ന് പറഞ്ഞാൽ അതത്ര നടക്കാത്ത അല്ലെങ്കിൽ പോസിബിൾ അല്ലാത്തതെന്നല്ല, പക്ഷെ എന്നാലും നമ്മുടെ സമയവും നമ്മുടെ വർക്ക് ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിനെ എഫക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുമല്ല അത്രയും ബെഡ്ഷീറ്റ് മേടിച്ച് വെക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. സോ ഇതൊക്കെ തന്നെ ഒരുപാട് ആൻഡ് വീട്ടിൽ ഇതൊക്കെ പൈലപ്പ് ആവും ഓരോ ദിവസവും. ഒരു ദിവസത്തിൽ നമുക്ക് എന്തായാലും കഴുകിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് ഈ പറഞ്ഞു പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നത് ബെഡ്ഷീറ്റ് എഴുന്നേറ്റ ഉടൻ തന്നെ മടക്കി വെക്കരുത്. അതിൻ്റെ അകത്ത് നമ്മുടെ വിയർപ്പിന്റെ തന്നെ മോയ്സ്ചർ കണ്ടന്റ് ട്രാപ്പ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അവിടുന്ന് ജെം ബിൽഡപ്പും ബാക്ടീരിയ ബിൽഡപ്പ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് സാധനം എന്നുള്ളത് ഷീറ്റും പുതപ്പും ഒക്കെ തന്നെ എയർ ഫ്ലോ ഉള്ള ഒരു ഏരിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ വീട്ടിന്റെ അകത്ത് ജനലിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വീടിനകത്ത് തന്നെ തുണി ഉണക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഇട്ടൊന്ന് ഉണക്കിയെടുക്കണം. ആ ഒരു ടൈം ഗ്യാപ്പ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു 30 മിനിറ്റ്സ് ആണ്. അപ്പോൾ 30 മിനിറ്റ് സമയത്തിന് ശേഷം മാത്രം ഇതൊക്കെ മടക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ഈ OCD സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടും കാണും. പക്ഷെ ബേസിക്കലി ഇതൊക്കെ നമ്മുടെ ഹെൽത്തിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഹെൽത്ത് ഇഷ്യൂസ് പക്ഷേ ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് എക്സ്പേർട്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡസ്റ്റ് കാരണം ഉണ്ടാവുന്ന ആസ്മ, വിട്ടുമാറാത്ത തുമ്മല്, മൂക്കടപ്പ്, കണ്ണ് ചൊറിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അലർജി പ്രശ്നങ്ങളാണ്. ഇത് വരാൻ സാധ്യത ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ വൺ ഓഫ് ദ ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു പോയത്. ഇനി ഇത് കൂടാണ്ട് തന്നെ സൺലൈറ്റും വെന്റിലേഷനും വീട്ടിൽ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കുറേ പേർക്കൊക്കെ തന്നെ അങ്ങനെ ലൈറ്റ് ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഫുൾ എന്ന് പറയാൻ പറ്റുമോ, ലൈറ്റ് ഭയങ്കരമായിട്ട് മുറിയിൽ വരുന്നതൊന്നും ഇഷ്ടമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡിമ്മായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഉള്ളപ്പോൾ മാത്രം ഈവനിങ് ടൈം അല്ലെങ്കിൽ നമ്മൾ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. രാവിലത്തെ സമയം ആ വിൻഡോ കർട്ടൻസ് ഒക്കെ ഒന്ന് മാറ്റി പ്രോപ്പറായിട്ടുള്ള സൺലൈറ്റ് മുറിക്കാത്ത വരുമ്പോൾ തന്നെ ഒരുപാട് രീതിയിലുള്ള പോസിറ്റിവിറ്റി മാത്രമല്ല നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങളും. സയൻസ് ഈസ് ഓൾവേസ് സയൻസ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സയൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും ലൈഫിൽ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഇത് മാത്രമാണോ കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് ഇനിയും കുറച്ചേറെ കാര്യങ്ങളുണ്ട്. ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. സന്ദീപാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറി കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഹോട്ടലിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: Home delivery.

0: 7FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Pass.

0: ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM. ഇത് ഹോം ഡെലിവറി ടൈം. രാവിലെ എഴുന്നേറ്റ് ബെഡ്ഷീറ്റൊക്കെ പെട്ടെന്ന് തന്നെ മടക്കി വെക്കുന്നവർക്ക് ഒരു ചെറിയ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ദെൻ ഇതൊരു ചെറിയ അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എക്സ്പേർട്സ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് നോക്കിയപ്പോൾ യെസ്, വലിയൊരു കാര്യം നമ്മളുടെ ലൈഫിൽ ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മൊമെന്റ് തന്നെ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങരുതല്ലോ. അപ്പൊ ആ ഒരു തെറ്റ് തിരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഈ അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത്. സന്ദീപാണ് കൂടെ ഉള്ളത്. കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഇത് ഹോം ഡെലിവറി ടൈം. ഇനി ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള റൂളാണ് 30 മിനിറ്റ് റൂൾ. ഞാൻ കുറച്ചു മുന്നേ 30 മിനിറ്റ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 30 to 60 മിനിറ്റ്സ് ഡിപെൻഡിങ് ഓൺ നമ്മുടെ ആ ഒരു സ്കെഡ്യൂൾ അനുസരിച്ച്. ചിലരൊക്കെ തന്നെ രാവിലെ ജോഗിങ്ങിന് പോവും, എക്സസൈസ് ചെയ്യാൻ പോവും, ജിമ്മിൽ പോവും. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം മാത്രം ബെഡ് ചെയ്താൽ മതി, ബെഡ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം OCD ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു പോസിബിലിറ്റീസ് അവരെ സംബന്ധിച്ചിടത്തോളം ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റുട്ടീനിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് ശരിക്കും അത്ര പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എങ്കിൽ പോലും ആ റൂട്ടീനിൽ നിന്ന് മാറ്റം വരേണ്ടത് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള മാറ്റമായതുകൊണ്ട്, ഐ മീൻ ആരോഗ്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ദ ഒരല്പം കൂടുതൽ കൊടുക്കേണ്ടതാണ്. ഫസ്റ്റ് പറയാനുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ഈ ബെഡ്ഷീറ്റ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന പുതപ്പാണെങ്കിലും പില്ലോ കവേഴ്സ് അതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ വേറെയാണ് കേട്ടോ. ഇപ്പോൾ പില്ലോ കവേഴ്സ് നമ്മൾ കുറച്ചുകൂടി എന്താണ് ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഒരുപാട് സമയം ഈ ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പില്ലോ കവർ മാറ്റണം. എനിക്കറിയാം ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ബെഡ്ഷീറ്റിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്താണ് ആ പില്ലോ കവറും വരുന്നത്. അപ്പോൾ നമ്മൾ വെക്കുന്ന ഡ്യൂറേഷൻ അത് ബേസ് ചെയ്ത് സെറ്റ് ചെയ്യുക. നോട്ട് മോർ ദാൻ 2 weeks ബെഡ്ഷീറ്റ്, സെയിം ബെഡ്ഷീറ്റ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കരുത്. അറ്റ്ലീസ്റ്റ് ഓൺ എ 2 week ബേസിസ് നമ്മളതൊക്കെ ക്ലിയർ ചെയ്ത് വാഷ് ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യാൻ. ചിലപ്പോൾ നമുക്ക് ഒരു ബെഡ്ഷീറ്റാണ് ഉള്ളതെങ്കിലും രാവിലെ കഴുകിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം എത്തുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഡ്രൈ ഔട്ട് ചെയ്യും. ആ സമയത്ത് നമുക്കത് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇഫ് അറ്റ് ഓൾ യു ഹാവ് എ ഫേവറേറ്റ് ബെഡ്ഷീറ്റ് അത് മാറ്റില്ല എന്നുള്ള സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം ഡ്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ആൻഡ് ഇഫ് ഇൻ കേസ് ഉണങ്ങിയിട്ടില്ല, ഈ ബെഡ്ഷീറ്റിൽ കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണം വെച്ചാലും ആ ബെഡ്ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അയച്ചിരുന്നാനവല്ലേ, കുഴപ്പമില്ല എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെസ്പിറേറ്ററി ഇഷ്യൂസും അതേപോലെ തന്നെ പല രീതിയിലുള്ള അലർജിക് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മളിലേക്ക് വരാൻ പോസിബിലിറ്റീസ് കൂടുതലാണ്. വീട്ടിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിഗർ ചെയ്ത് കൊടുക്കുന്ന ഒരു പോസിബിലിറ്റി ആയിരിക്കും ഇത്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റിക്ക് നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടാമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ദിസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM ഹോം ഡെലിവറി ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast. ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigittu 5 mani mudal.
3: 917 Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler.
1: Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707
4: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ചെക്കനും വെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം.
6: ഹായ്, ഞാൻ ഹണിറൂഫ്.
1: യു ആർ ലിസ്ണിംഗ് ടു
6: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ചെന്നൈ ബീറ്റ്സ്.
7: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
8: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back. Radio Suno 91.7 FM home delivery. The time Sandhivana Godayalada. Extra care pala kaarithilum kodukkanam ennallathu thonikkazhinjal. Pratheeyichu athu futuristic aayittulla oru new generation ne vaarthedukkunnathilanennundengil orupaadu shraddha konduvarendathayittunde. Riyada Medical Centrum Radio Suno yum ettavum manoharamayittu nadathuna Back to School Junior Care Club September 4th nadakkan povaada 9 manikku. Appo idile participate cheyanayittu endanu cheyyendennu almost എല്ലാവർക്കും അറിയാന്നുള്ള ഒരു കാര്യമാണ്. ജൂനിയർ കെയർ ക്ലബ് എന്നുള്ള മെസ്സേജ് 5000917 അയച്ചാൽ മതി എന്നാണ് രജിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഫ് യു ഹാവ് റിയലി ഇൻട്രസ്റ്റഡ് ഒരു പേഴ്സണൽ കെയർ, ഒരു എക്സ്ട്രാ കെയർ കുട്ടികളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം, അവരുടെ ലൈഫിലേക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്, എസ്പെഷ്യലി നമ്മൾ ആസ് എ ജനറേഷൻ പുതിയൊരു ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് മോറൽ വാല്യൂസ് പാസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മോറൽ വാല്യൂ അവരുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് വിട്ടുപോകേണ്ട. ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ, September 4th ഇവൻ്റ് നടക്കുന്നത് റിയാദ മെഡിക്കൽ സെൻറ്ററിൽ വെച്ച്. സോ കുട്ടികളുടെ ആ ഒരു ഏജിന് ചെറിയൊരു എന്താണ് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് 7 to 10 years ആണ്. അപ്പോൾ 7 to 10 years ആണ് നിങ്ങളുടെ കുട്ടി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ 5000917 ജൂനിയർ കെയർ ക്ലബ് എന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് വിട്ടുപോകേണ്ട കേട്ടോ. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കിടക്കുമ്പോൾ സന്ദീപാണ് കൂടെയുള്ളത്. വൺകതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: താടി. പുണ്യവചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹറുമാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno
2: 91.7 FM,
1: Qatar's favorite radio station.
3: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
6: ആക്ഷൻ
7: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ,
8: തനിക്ക് പോകാൻ അനുവാദമില്ല.
9: ഓ ഡ്രാമ,
10: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
3: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
1: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ, ആൻഡ്
11: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa. Nesto, all that
1: you need. Welcome back once again, Radio Sona 91.7 FML, the home delivery time. സന്ദീപാണ് കൂടെ ഉള്ളത്. ഒരുപാട് പാട്ടൊക്കെ കേട്ടിരിക്കുന്ന ഈ ഒരു സമയം ഒരു പാട്ടുകാരന്റെ വിശേഷമാണ് എനിക്കിന്ന് പറയാനുള്ളത്. ദ ലെജൻഡറി മ്യൂസീഷ്യൻ എം ജി ശ്രീകുമാർ. എം ജി ലൈവ് ഇൻ ഖത്താർ ഇവന്റ്സ് നടക്കാൻ പോവുകയാണ്. ഇനി അധിക ദിവസങ്ങളില്ല, പക്ഷേ ടിക്കറ്റുകൾ ദാ ഇവിടെ സെറ്റാണ്. അപ്പോൾ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമ്മുടെ ലിസ്ണേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് ടിക്കറ്റ്സ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും ബോറായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗെയിമിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ദിസ് ഇസ് എം ജി ലൈവ് ഇൻ ഖത്താർ.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോഡ് എം ജി ലൈവ് ഇൻ ഖത്താർ, ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ, പവേർഡ് ബൈ ഫാൽക്കൺ ജിം, മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
1: ഇന്നത്തെ ചോദ്യം ഇതാണ്. ആളുടെ ലൈഫിൽ പല രീതിയിലുള്ള കരിയേഴ്സിലൂടെ ഒക്കെ നമ്മൾ കടന്നുപോയിട്ടുണ്ടാവാം. അങ്ങനെ നമ്മൾ ഫൈനലി എത്തി നിൽക്കുന്നത് നമ്മുടെ ഡ്രീം കരിയർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതാണ് നമ്മുടെ ലൈഫാകാൻ പോകുന്ന കരിയർ എന്ന് മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവാം. അങ്ങനെ ഒരു ടൈം എം ജി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ലൈഫിലും ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ, അതായത് 1982-1986 ടൈം പീരീഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് ഓഫീസർ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏത് ബാങ്കിലാണ് അദ്ദേഹം എംപ്ലോയിഡ് ആയിരുന്നത് എന്ന് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് ഒരു പക്ഷേ ഇത് തന്നെ ഒരു പുതിയ ന്യൂസ് ആയിരിക്കാം. ഒരു ഒരുപാട് പേർക്ക് അറിയാണ്ട് പോയ ഒരു ഫാക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഫാക്റ്റ്, യെസ്, അദ്ദേഹം ഒരു ബാങ്ക് അക്കൗണ്ടൻ്റ് ആയിട്ടും ബാങ്ക് ഓഫീസറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 1982 മുതൽ 1986 വരെ, ബിഫോർ ബിക്കമിങ് പ്ലേ ബാക്ക് സിംഗർ, അല്ലെങ്കിൽ അതൊരു കരിയറായിട്ട് ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ. ഏതാണ് ആ ബാങ്ക് എന്നുള്ളത് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ, 5000917 September 4 7 AM ഹ്യൂമൻ സി സി വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഇവന്റ് കാണാനുള്ള ടിക്കറ്റ്സ് ആണ് നമ്മുടെ ഭാഗ്യശാലികളായ ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ പെട്ടെന്ന് ആൻസേഴ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണെന്ന് ഓർമ്മിക്കുന്നു. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഇതുവരെ ടിക്കറ്റ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള കാറ്റഗറിയിൽ നിന്ന് ആ ടിക്കറ്റ്സ് എടുത്തോളൂ, ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി അൻ അമേസിംഗ് ഇവന്റ്. സ്കൈ മീഡിയ ഏറ്റവും മനോഹരമായിട്ട് ഖത്തറിലേക്ക് എത്തിക്കുന്ന ഇവന്റ്. ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സായിട്ട് റേഡിയോ സോണ 91.7 FM കൂടി ഉണ്ടാവും എന്ന് ഓർമ്മിച്ചുകൊണ്ട് ദ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്, ദിസ് ഇസ് ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ബസാറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹായ്, ഞാൻ സോന നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ

0: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ ഈ വർഷത്തെ ലോക്കൽ ഡേറ്റ്സ് പർച്ചേസിംഗ് സീസൺ ആരംഭിച്ചു. ഇത് സെപ്റ്റംബർ 17 വരെ നീണ്ടു നിൽക്കും. പ്രാദേശിക കർഷകരെ പിന്തുണയ്ക്കുന്നതിനും ദേശീയ ഈന്തപ്പഴ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധതയാണ് ഈ സംരംഭം. മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ ഈ വർഷത്തെ ലോക്കൽ ഡേറ്റ്സ് പർച്ചേസിംഗ് സീസൺ ആരംഭിച്ചു. ഇത് സെപ്റ്റംബർ 17 വരെ നീണ്ടു നിൽക്കും. പ്രാദേശിക കർഷകരെ പിന്തുണയ്ക്കുന്നതിനും ദേശീയ ഈന്തപ്പഴ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധതയാണ് ഈ സംരംഭം പ്രതിഫലിപ്പിക്കുന്നത്. 2026 ഏഷ്യൻ ഗെയിംസിന് ഖത്തറിൽ നിന്നും 243 കായിക താരങ്ങൾ പങ്കെടുക്കും. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. സെപ്റ്റംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ച് ഖത്തർ എനർജി. പ്രീമിയം ഗ്രേഡ് പെട്രോൾ ലിറ്ററിന് 2 റിയാലും, സൂപ്പർ ഗ്രേഡിന് 2.10 റിയാലും, ഡീസലിന് 2.05 റിയാലുമാണ് നിരക്ക്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് മെസ്സി ഇക്കാര്യം അറിയിച്ചത്.
1: Updates. This is home delivery only on Radio Suno 91.7 FM
2: in association with

0: ഇന്ത്യക്കാരന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. Once again, welcome back to Radio Sono 91.7 FM, home delivery at time. സന്ദീപാണ് കൂടെയുള്ളത്. ലൈഫിൽ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മുമ്പത്തെ പോലെ വർഷങ്ങളും മാസക്കണക്കൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് ഇപ്പോൾ എല്ലാം ദിവസക്കണക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കേണ്ടതും വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത്തരത്തിലൊരു അപ്ഡേറ്റിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഡിറ്റക്ഷൻ ക്യാമറാസ്, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ CCTVയിലും തന്നെ ആൾക്കാരെ ഡിറ്റക്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു മോഷൻ നടക്കുമ്പോൾ അത് മനുഷ്യൻ തന്നെയാണോ എന്ന് അറിയാനുള്ള ആ ഒരു ഡിറ്റക്ഷൻ ഓൾമോസ്റ്റ് എല്ലാ ക്യാമറാസിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ക്യാമറകളെ വെല്ലുവിളിച്ചുകൊണ്ട് ബെർലിനിലുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതാ മുന്നോട്ടെത്തിയിരിക്കുകയാണ്. AI ക്യാമറയ്ക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഷർട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഈ ആർട്ടിസ്റ്റ്. യെസ്, അപ്പോൾ ബെർലിനിൽ നടന്ന ഈ ഒരു വലിയ ഇൻവെൻഷൻ ഇതാ ഇപ്പോൾ പല രീതിയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയൊരു കാര്യമാണ്. അതായത് ഏത് സാങ്കേതിക വിദ്യ, ഏത് ടെക്നോളജി വന്നാലും മനുഷ്യന്റെ ബ്രെയിൻ അല്ലെങ്കിൽ മനുഷ്യന്റെ ആ ഒരു ബോഡി എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിസ്റ്ററി ആൻഡ് എ ലോട്ട് ഓഫ് തിങ്സ് ആർ ദെയർ. ഇതിന്റെ അകത്തുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സ്, നമ്മളിലേക്ക് എത്തിക്കുന്ന പുതിയ പുതിയ ഇൻവെൻഷൻസ്, അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കുന്ന ഇൻവെൻഷൻസ്, ഇതൊക്കെ തന്നെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഓരോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും സാധിക്കില്ല എന്നുള്ള അപ്ഡേറ്റ് കൂടിയാണ് പലയിടത്തും നിന്നും വരുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം AI അതേപോലെ തന്നെ ഹ്യൂമനുമായിട്ടുള്ള ആ ഒരു കോമ്പറ്റീഷൻ മുന്നോട്ട് പോകുന്നു, ആ ഒരു കോമ്പറ്റീഷനിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്ന് അറിയാനായിട്ട് വെയിറ്റിംഗ് തന്നെയാണ്. കാലം ഒരുപാട് കാത്തിരിക്കേണ്ടി വരുമായിരിക്കും, എങ്കിലും ആ ഒരു വെയിറ്റിംഗിൽ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുമ്പോൾ ദിസ് ഇസ് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തെസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: ചക ചകച ചൊട്ടു തട്ടി വെച്ച തലമുടി തെക്കൻ കാറ്റിൽ തട്ടി തട്ടി തലമുടിനോന്ന് ചച്ചിരിക്കും ഫലിക്ക.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഹോം ഡെലിവറി

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോസ് 91.7 FM ഹോം ഡെലിവറി ടൈം സന്ദീപാണ് കൂടെ ഉള്ളത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എസ്പെഷ്യലി ഹോം കെയറിലൂടെ എങ്ങനെ ആരോഗ്യം വർദ്ധിപ്പിക്കാം എന്നൊക്കെയുള്ള അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊന്നും മറന്നു പോകണ്ട. ആ കൂട്ടത്തിൽ ദാ ഇപ്പോൾ ഓർപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ വിട്ടുപോയതല്ല. ബട്ട് ദെൻ എല്ലാവരും തന്നെ വെള്ളമൊക്കെ കുടിച്ച് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. എസ്പെഷ്യലി നമ്മൾ ഒത്തിരി എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നു, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ചിലരൊക്കെ പ്രാക്ടീസ് സെഷൻസും കുട്ടിമക്കൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വരുന്ന ഇവൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് സെഷൻസ്, അവരുടെ സ്കൂള്, അല്ലാണ്ടുള്ള കോകരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതിലോട്ടൊക്കെ തന്നെ ഒത്തിരി മൈൻഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് ഇടയ്ക്ക് വിട്ടുപോകരുത്. സോ സ്റ്റേ ഹൈഡ്രേറ്റഡ്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇതാ ഇപ്പം നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടിയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. മനോഹരമായ ഒരു ട്രാക്കിലേക്ക് കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽ വഖറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: സ്കൂളും തുറന്ന് തിരക്കുമായി,
4: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും, അതല്ലേ പറയാൻ വന്നത്?
3: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
4: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
3: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
5: ഖത്തർ കാത്തിരിക്കുക. സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
6: Safari, world-class shopping experience. Doha, Qatar.
7: Hey! Satak, satak, satak, satak, satak, satak, hey!
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
8: ഖത്തറിൽ ലൈവായി.
2: Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNC

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: Hi, I'm Niranj Manimla Raju. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: in association with Nesto Hypermarket, now open at Old Passport Office, Karafa.
1: Once again, welcome back to Radio Sona 91.7 FM. ഇത് ഹോം ഡെലിവറി ടൈം സന്ധിവാണ് കൂടെയുള്ളത്. എനിക്ക് ചെറുതായിട്ടൊന്ന് ഡാറ്റ ബൈബി പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം പതിവ് പോലെ തന്നെ എല്ലാവർക്കും വിഷ് ചെയ്യുകയാണ്. ഇനി അങ്ങടേക്ക് നല്ല നല്ല പാട്ടുകളും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരുപാട് അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് ഓർപ്പിക്കുമ്പോൾ വരാൻ പോകുന്ന ഇവന്റുകൾ ഒന്നും മിസ് ഔട്ട് ചെയ്യാനായിട്ട് നിൽക്കേണ്ട. ചെറിയൊരു രീതിയിലുള്ള പ്ലാനിങ്, നമുക്ക് ബഡ്ജറ്റ് പ്ലാനിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യവും കൂടി വിട്ടുപോകേണ്ട എന്ന് ഓർപ്പിക്കുകയാണ്. ഇവന്റുകൾ എല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്കിപ്പോൾ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ പല മത്സരങ്ങളിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് ടിക്കറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ ദാ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഉത്തരം അയക്കാനായിട്ട് മറക്കണ്ട. ഇന്ന് ഞാൻ എം ജി ലൈവിലേക്കുള്ള ടിക്കറ്റ്സിൻ്റെ ചോദ്യം ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉത്തരങ്ങളൊക്കെ അയക്കാനായിട്ട് വിട്ടുപോകരുത്. എം ജി ശ്രീകുമാർ ആ ഒരു പ്ലേ ബാക്ക് സിംഗിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഏത് കരിയറിലാണ്, അല്ലെങ്കിൽ ഒരു ബാങ്ക് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ആസ് എ ബാങ്ക് അക്കൗണ്ടന്റ് ഏത് ബാങ്കിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ ബാങ്ക് ഏതാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ, ബിക്കോസ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് എം ജി ലൈവ് ഇൻ ഖത്തർ ഇവന്റിൻ്റെ ടിക്കറ്റ്സ് ആണ്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ ഇന്നത്തെ ദിവസം ദേ നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നാളെ പാക്കലാം വിത്ത് മോർ അപ്ഡേറ്റ്സ്. ദിസ് ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Hi, this is Sushin Shyam.
1: You're listening to
0: Radio Suno 91.7.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ് റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി
3: മന്തി മദ്ബി മദ്ഫൂൺ മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: മാറ്റിനി ക്ലാസിക്സ്.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: സ്കൂളും തുറന്ന് തിരക്കുമായി.
3: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
2: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
3: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
2: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
1: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
0: Safari, world-class shopping experience, Doha, Qatar.
4: Matinee Classics.

0: ഹായ്, ഞാൻ ഷെയ്ൻ നിഗം.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൊള്ളാം.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
3: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
4: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com.
5: മാറ്റിനി ക്ലാസിക്സ്.

0: ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
3: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
0: Hygiene and wellness partner Johnson's. 99.9% germ removal now with micellar technology. Listerine brushing inodoppam upayogikkumbol 5x more cleaning power.

0: പത്മിനി മൂവിയിലെ പാട്ടായിരുന്നു കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 2 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആണ്. എല്ലാവരും ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ ഉഷാറായിട്ടിരിക്കുന്ന ടൈം ആയിരിക്കും. മാറ്റിനി മാഷപ്പിൽ ദ രണ്ടുപേരും ജോയിൻ ചെയ്യാണ് കേട്ടോ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് സിനിമാ ലോകത്ത് കൂടെ കാര്യമായിട്ടൊന്ന് സഞ്ചരിക്കാന്ന് ഞങ്ങള് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്.
1: യെസ്, ഞാന് ഇന്നലെ ഇരുന്ന് കണ്ട ഒരു ട്രെയിലർ, അതിഗംഭീര ട്രെയിലർ,
0: പൃഥ്വിരാജ് കരീന കപൂർ മൂവി നമ്മളെ വെയിറ്റിംഗ് ആണ്.
1: അതെ, ഒരു 2 മിനിറ്റിന്റെ ട്രെയിലറാണ് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. അത് ഭയങ്കര രസമാണ് അത് കാണാൻ. അതിലുണ്ടല്ലോ രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ.
0: ഓക്കെ,
1: ഒരുമിച്ച് ഒരേ ഫ്രെയിമിൽ വരുന്ന ഒരു സീൻ പോലും ട്രെയിലറിൽ ഇട്ടിട്ടില്ല.
0: ഓക്കെ,
1: പക്ഷെ അവരുടെ കോൺവെർസേഷൻ ഉണ്ട്.
0: ഓഹോ,
1: മനസ്സിലായോ? അവരെ കാണിക്കുമെങ്കിലും ഓപ്പോസിറ്റ് അത് ആരാണെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും ആ കോൺവെർസേഷൻസ് ഉണ്ട്, കോൺവെർസേഷൻ അറിയാം. പക്ഷെ ഡയറക്ട്ലി കാണിക്കുന്നുമില്ല. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. പിന്നെ ഒരു കാര്യം, എനിക്ക് പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്, എനിക്കൊരു മകളാണുള്ളത്, സോ അതുകൊണ്ട് തന്നെ ഐ ഹാവ് ടു ബി വെരി റെസ്പോൺസിബിൾ. എനിക്ക് മകളോട് സംസാരിച്ചു തുടങ്ങണം എന്നുള്ളൊരു ഒരു റെസ്പോൺസിബിലിറ്റി വന്ന പോലെ ഉണ്ട്. ആൻഡ് ഇങ്ങനെയുള്ള സിനിമകൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആക്ച്വലി ഇതിനകത്ത് പറയുന്ന ഒരു കഥയും അത് തന്നെയാണ്, മകളെ കുറിച്ചിട്ടല്ല, കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്, പെൺകുട്ടികളെ കുറിച്ച്.
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പൃഥ്വിരാജ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ബോളിവുഡിലാണെങ്കിലും ഒക്കെ ആ രീതിയിലാണ് മലയാള സിനിമയെ എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയിലൂടെ വീണ്ടും നമ്മൾ ബോളിവുഡിലൊരു ഒരു ഒരു നല്ലൊരു സാന്നിധ്യം നമ്മൾ ഉറപ്പിക്കുന്നു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമാണ്. അതും കരീന കപൂറിന്റെ കൂടെ അഭിനയിച്ചുകൊണ്ട്
1: ചോദ്യം വരുന്നുണ്ട്. താങ്കൾ ഈ മില്ലേനിയം കിഡ്സിന്റെ ഹാർട്ട് ത്രോബ് ആയിട്ടുള്ള കരീന കപൂർ അല്ലെങ്കിൽ കജോള്, അതുപോലെ തന്നെ നമ്മുടെ റാണി മുഖർജി, ഇവരുടെ കൂടെയൊക്കെ മനഃപൂർവ്വം ആണോ അഭിനയിക്കുന്നത് എന്ന് വെച്ചപ്പോ പറഞ്ഞു ഐശ്വര്യ റായിയുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എനിക്ക് രാജമൗലിയുടെ കൂടെ വാരണാസി ഉള്ളതുകൊണ്ട് ഡേറ്റ് ഉണ്ടാവില്ല, പിന്നെ മറ്റു ചില മലയാള സിനിമ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിന് ഡേറ്റ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ മൊത്തത്തിൽ ഇതായി. പിന്നെ കരീനയും കൂടി ആണ് ഓപ്പോസിറ്റ് എന്ന് കണ്ടപ്പോ പിന്നെ എനിക്ക് തീരെ നോ പറയാൻ പറ്റാതായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസമായിട്ടാണ്
0: ഇന്റർവ്യൂ. ഓൾറെഡി ഇന്നലത്തെ ദിവസം ഇൻസ്റ്റയിലൊക്കെ കൂടുതൽ കറങ്ങി നടന്നത് ആ ഒരു വീഡിയോസ്.
1: എനിക്ക് ഭയങ്കര ഇഷ്ടം പൃഥ്വിരാജിനെ എത്രയൊക്കെ പറഞ്ഞാലും റാണി മുഖർജിയുടെ കൂടെയുള്ള അയ്യ സോങ്ങിലാണ്
0: നമ്മൾ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ എന്തായാലും ദയാരാന്നുള്ള ആ ഒരു മൂവി പൃഥ്വിരാജ് കരീന കപൂർ അവരുടെ കോമ്പിനേഷനിൽ വരാനായിട്ട് പോവാണ്. മേഘ്ന ഗുൽസാർ, എനിക്ക് നാളെ കുറച്ച്
1: രാസി മൂവിയുടെ ഒക്കെ ഡയറക്ടറാണ്, മറ്റ് പല സിനിമകളും ഉണ്ട്. ഷീ ഈസ് വെരി സ്ട്രോങ്,
0: ഭയങ്കര ബോൾഡ്.
1: ഓ, കഥ എഴുതുന്നതിലാണെങ്കിലും ക്യാപ്ചർ ചെയ്യുന്നതിലാണെങ്കിലും, ആൻഡ് പൃഥ്വിരാജ് ഒരാളെ
0: പറയുന്നുണ്ട്.
1: പൃഥ്വിരാജ് പറയണ ഞാൻ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ
0: ആണ്, ഫിലിം മേക്കർ ആണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പൃഥ്വിരാജിന്റെ ആ ഒരു സിനിമ ഗംഭീരമായി മാറട്ടെ എന്നുള്ള ആ ഒരു സ്പെഷ്യൽ വിഷ് പറഞ്ഞുകൊണ്ട് നമ്മള് പൃഥ്വിരാജ് പാടിയ, മമതയും പൃഥ്വിരാജും പാടിയ പാട്ട് തന്നെ കേൾക്കാൻ പോവാണ് അൻവറിലെ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്

0: 91.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്, നമസ്കാരം, ഞാൻ കൈലാഷാണ്.
5: അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: on 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 2 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആണ്. ഇന്നലത്തെ ദിവസം നമ്മൾ മാറ്റി മെച്ചിട്ട് പോയോ? ആ ഞെട്ടി പോയി,
4: അത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനങ്ങ് സ്പീഡില് എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട്
3: പെട്ടെന്ന് ശബ്ദം തുടങ്ങിയപ്പോഴേ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടില്ല. നിസ ഹെഡ്സെറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് അറിയുന്നില്ല പുറത്തെ ശബ്ദം. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി.
4: ഞെട്ടണ്ട, ഞെട്ടുന്ന ഒരു വിശേഷം ഞാൻ എന്നാ പറയാം.
3: എന്നാ പറഞ്ഞു,
4: ഐ ആം ഗെയിം എന്നുള്ള മൂവിയെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടത്. ഐ ആം ഗെയിമിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ള ഇസ്മയിൽ അബൂബക്കർ, നമ്മുടെ ഓഫീസിലെ മുഹമ്മദിന്റെ
3: കെ മുഹമ്മദിന്റെയും
4: ഈസാ മോസിന്റെ ഒക്കെ ബന്ധുവാണ്.
3: ഓക്കെ,
4: അപ്പൊ ആളിങ്ങനെ കുറെ വിശേഷങ്ങൾ ഇന്നലെ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്ത്. എന്താണ് സിനിമയിലെ, എങ്ങനെയുള്ള സിനിമയാണ്, ഒരു തിയേറ്റർ ഫെസ്റ്റിവൽ മൂഡിലുള്ള ഒരു സിനിമയായിരിക്കും ഐ ആം ഗെയിം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ എബിന്റെ അടുത്ത് പോയിരുന്നപ്പം എബിൻ പറഞ്ഞു, ആ പേരും കുറച്ച് വെറൈറ്റി അല്ലേ, ഐ ആം ഗെയിം, പെട്ടെന്ന് എന്താണ് എന്നുള്ളത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേര് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ടായിരുന്നു.
3: കളിക്കളം എന്നൊക്കെ പറയുന്ന പോലെ അതിന് അങ്ങനെയല്ല.
4: ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എന്തിനും തയ്യാറാണ്, ഏത് പ്രതിസന്ധിയെയും നേരിടാൻ റെഡിയാണ്.
3: അതാണ് ഈ പറഞ്ഞ ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ഗെയിംസിനെ ഇവര് ഇതാക്കിയിട്ടാണല്ലോ. ഇത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് ലക്കി ഭാസ്കർ പറയുന്ന പോലെ, അപ്പൊ ഏത് ലെവലിലൊക്കെ റെഡി,
4: ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും റെഡിയാണ് ഐ ആം ഗെയിം എന്നുള്ളത് അവര്. അതാണ് അത്ര ആ പേര് കൊണ്ട്
3: ഉദ്ദേശിക്കുന്ന
4: ഒരു കാര്യം എന്നാണ്, ആ ടൈറ്റിൽ അങ്ങനെയാണ് എന്നുള്ളതാണ്. അതാണ് ഐ ആം ഗെയിം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഒരു പേര് വരാനായിട്ടുള്ള കാര്യം.
3: ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ മറ്റേ ഫംഗ്ഷന് വേണ്ടി വന്നിട്ടുള്ള ലുക്കാണ്.
4: അതെ, അടിപൊളി ലുക്കിലാണ് ദുൽഖർ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് അത് മാത്രല്ല കേട്ടോ, എനിക്ക് എല്ലാരും വിളിച്ചത് ഭയങ്കര, ഓരോരുത്തരെയും വിളിച്ച് അവരെ കുറിച്ച് ഭംഗിയായിട്ട് ദുൽഖർ അവരുടെ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, മിഷ്കിൻ സാറിനെ കുറിച്ച്, അല്ലെങ്കിൽ കദിർ എന്നുള്ള തമിഴിലെ ആക്ടറിനെ കുറിച്ച്, ഖയാദുവിനെ കുറിച്ച്, പെപ്പേനെ കുറിച്ചിട്ട്, വിനയ് ഫോർട്ടിനെ കുറിച്ചിട്ട്
3: വിനയുടെ സമയമാണ് ഇപ്പൊ തകർത്തുകൊണ്ടിരിക്കുകയാണ്.
4: അപ്പൊ ഓരോരുത്തരെയും വിളിച്ചിട്ട് പറയുന്ന എത്ര ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇയാള് സംസാരിക്കുന്നത്.
3: പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിനോട് മമ്മൂക്കെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ലൈക്ക് ഞാൻ ഭയങ്കര ലക്കി ആണ് ആസ് എ സൺ, കാരണം എന്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാത്തൊരു വാപ്പയാണ് എനിക്ക്. എന്തുണ്ടെങ്കിലും നീ തന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രഗിൾ ആണെങ്കിലും മിസ്റ്റേക്സ് ആണെങ്കിലും ഒക്കെ ചെയ്ത് പഠിച്ചു വരിക, എന്തുണ്ടോ വീഴാണെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ് പോലെ ഞാൻ അവിടെ
4: ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും. അപ്പൊ മാത്രമല്ല, ദുൽഖർ സൽമാൻ, ദുൽഖറിന്റെ കരിയറിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയ എന്താ പറയുക, ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നാണ് ഐ ആം ഗെയിം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അത് സംവിധാനം ചെയ്യുന്ന ആർ ഡി എക്സ്, ഡയറക്ട് ചെയ്ത നഹാസ് ഹിദായത്ത് ആണ്. നഹാസിന്റെ ലൈഫ് സ്റ്റോറിയും അടിപൊളി ഒരു ലൈഫ് സ്റ്റോറിയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമയിലേക്ക് വന്ന ഒരു ഡയറക്ടറാണ്. അങ്ങനെ ഭയങ്കര കൂൾ മൈൻഡാണ് ആളെപ്പോഴും.
3: ഈ ആർ ഡി എക്സ് കാണുമ്പോഴും നമുക്ക് ആ ഒരു രസമായിട്ടാണ് ആളുടെ ഒരു ഫിലിം മേക്കിംഗ്,
4: നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഫിലിം മേക്കിംഗ്. അപ്പൊ മാത്രമല്ല, എനിക്ക് അത് നഹാസിന്റെ ഇഷ്ടപ്പെട്ട, നഹാസ് പറഞ്ഞു എനിക്ക് കുറച്ച് സമയം എടുക്കാനുണ്ട്, ഞാൻ കുറച്ച് ടൈം എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ എടുക്കും. പേപ്പർ എടുത്തിട്ട് എനിക്ക് കുറച്ചുപേർക്ക് എനിക്ക് താങ്ക്സ് പറയാനായിട്ട് മറന്നു, ഉറപ്പായിട്ടും മറക്കും. അപ്പൊ ആള് പേപ്പർ എടുത്തിട്ട് ഓരോരുത്തരെ കുറിച്ചിട്ട്, ഓരോ ആൾക്ക് താങ്ക്സ് പറയാനായിട്ടുള്ള എല്ലാവരെ കുറിച്ച് ആ പേപ്പർ നോക്കി ആരെയൊക്കെയാണോ പറയേണ്ടത് അവരെല്ലാം പറയും. ഏറ്റവും ലാസ്റ്റ് എന്റെ ഡയറക്ടർ ടീമിനെ വിളിക്കും, ടീം ഒന്ന് പെട്ടെന്ന് കയറി വരാൻ പറയും. അങ്ങനെ എല്ലാവരെയും, കാരണം അവര് താങ്ക്ഫുൾ ആയിരിക്കണം.
3: ഇങ്ങനൊരു ഒരു സ്റ്റേജിലാണ് അവരുടെ മുഖം നമ്മൾ കാണുക.
4: പിന്നെ
3: ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. സിനിമ കാണുന്ന 2.5 മണിക്കൂർ നമ്മൾ അറിയുന്നില്ല.
4: പക്ഷെ
3: ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം, ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ, ഇതിലൂടെ നമ്മൾ ഇതൊക്കെ കാണുന്നതുകൊണ്ടാണ് വി ആർ ഓൾസോ ലൈക് ഫെമിലിയർ വിത്ത്.
4: ഇങ്ങനെയുള്ള എത്ര പേരുടെ ഒരു കഷ്ടപ്പാടിന്റെ ഫലമാണ് ഈ സിനിമ.
3: തീർച്ചയായിട്ടും
4: ഐ ആം ഗെയിം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് നമ്മളും വളരെ സന്തോഷത്തോടുകൂടി വിഷയമാണ്. കാരണം ഒരു കിടുക്കം പടമായിട്ട് അത് വരട്ടെ എന്നുള്ളതാണ് നമുക്ക് വിഷയാനായിട്ടുള്ളത്.
3: അതെ.
4: അപ്പൊ എന്തായാലും തകർപ്പൻ നമുക്ക് വെയിറ്റ് ചെയ്യാം.
3: അതെ, വെയിറ്റ് ചെയ്യാം.
4: 3rd റിലീസ്.
3: യെസ്, 3rd. അത് ആ ഒരു ഓണ സമയത്ത് ഒന്ന് മാറ്റി വെച്ച നന്നായി, ബിക്കോസ് അതിന്റേതായ ഇമ്പോർട്ടൻസ് ഇപ്പൊ അതിന്
4: കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഐ ആം ഗെയിം നമുക്ക് തകർപ്പായിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.
1: Of the hour. In the art of Podumakulanda.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: സമയം 2 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആണ്.
1: യെസ്, ഈ ഒരു സമയത്ത് സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത്, നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത്, പാട്ടിനൊക്കെ അല്ലെങ്കിൽ പാട്ടുകൾ കൊണ്ട് നമ്മളെയൊക്കെ ആകെ മൊത്തത്തിൽ ഓണത്തിന്റെ അങ്ങ് ഏറ്റവും കൊടുമുടി കേറ്റാന്നൊക്കെ പറഞ്ഞില്ലേ, ആഘോഷത്തിന്റെ കൊടുമുടി ആ ലെവലിലേക്ക് എത്തിക്കാൻ ഒരാൾ എത്തുകയാണ് കേട്ടോ.
2: And the sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
0: അങ്ങനെ എം ജി അണ്ണനെ നമ്മൾ കാത്തു കാത്തിരിക്കുന്ന സമയമാണ്. September 4th QNCC വെച്ചിട്ടാണ് ഈ ഒരു അതിഗംഭീര പൊളപ്പൻ ഇവന്റ് നടക്കാൻ പോകുന്നത്.
1: ഉറപ്പായിട്ടും എം ജി ലൈവിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒരുങ്ങുകയാണ്. അതിപ്പോ സ്കൈ മീഡിയ ആണെങ്കിലും സൗണ്ട് ഓഫ് സൗത്ത് ആണെങ്കിലും റേഡിയോസിനോ ആണെങ്കിലും വി ആൾ ആർ സോ എക്സൈറ്റഡ്. ആൻഡ് ഇതിന്റെ ടിക്കറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ എല്ലാവരുടെയും ചോദ്യം.
0: ഞങ്ങൾ ഇത് രാവിലെ പറയായിരുന്നു, എല്ലാരും ചോദിക്കുന്നേ ഏതെങ്കിലും ടിക്കറ്റ് കിട്ടിയാൽ മതി, ഫ്രണ്ടിലൊന്നും വേണ്ട, ബാക്കി കിട്ടിയാൽ മതി,
1: അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, മക്കളെ വേഗെടുക്ക് വേഗെടുക്ക്, പ്ലാറ്റിനം ലിസ്റ്റിലാണ്. കാരണം ഈ ടിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് മറ്റു നാട്ടിലത്തെ പരിപാടി പോലെ കസേര പിടിച്ചിടാനൊന്നും പറ്റൂല, അതുകൊണ്ടാണ്. കാരണം അത്രയും ആൾക്കാർ ഫുള്ളാണ്.
0: തീർച്ചയായിട്ടും അപ്പൊ വേഗം തന്നെ ടിക്കറ്റുകൾ എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ടിക്കറ്റുകളൊക്കെ സ്വന്തമാക്കി തകർപ്പനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുക. ഇനി ദിവസങ്ങൾ വളരെ കുറവുള്ളു, 1st
1: അതെ, ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ചോണ്ടിരിക്കുക, ഈശ്വര എല്ലാ ഇഷ്ടമുള്ള പാട്ടുകളും പാടുന്ന കേൾക്കണമല്ലോ,
0: ഏതൊക്കെ പാട്ടുകൾ നമ്മൾ അങ്ങോട്ട് പറയാം.
1: ഏതെങ്കിലും അഥവാ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ എം ജി സാറിന്റെ അടുത്ത് പറയണമല്ലോ, ഈ പാട്ട് വേണമെന്നൊക്കെ പറയണമല്ലോ എന്ന് ചോദിച്ചു ഇങ്ങനെ ലിസ്റ്റ്.
0: തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി, ഞങ്ങൾ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുക, അതിന്റെ തയ്യാറെടുപ്പിലാണ് ശരിക്കും ഞങ്ങൾ. സത്യത്തിൽ ഞങ്ങൾ തയ്യാറെടുപ്പ്
1: ഇവിടെ നടക്കുന്ന ശരിക്കുള്ള കാഴ്ച ഒരു ഒരു വീഡിയോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും, അമ്മാതിരി തയ്യാറെടുപ്പ്.
0: അതെ, അപ്പൊ എന്നാലും നിങ്ങൾ ടിക്കറ്റുകളൊക്കെ വേഗം സ്വന്തമാക്കുക എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് സുനോ ബോളിവുഡ്.

0: to Radio Sunu 91.7 FM, Qatar's favorite radio station.
1: സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
3: ഹായ്, ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: This is
0: Radio Suno 91.7 FM.
2: Qatar's happiness frequency.
1: Now available on
0: Huawei App Gallery.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
5: ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000009 17 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ്ബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
6: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
7: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
8: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
9: Relax and recharge with 917 evening.
10: 917
8: Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
11: Joy Alukas 917 evenings
12: presented by Joy Alukas world's favorite jeweler
13: powered by
14: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4000 1707
12: and
15: Marza Hypermarket be fresh be you visit your nearest store today.
1: This is
16: Matine Marsha
1: only on
0: Radio 91.7 FM.
1: Brought to you by
17: Safari, world-class shopping experience, Doha, Qatar,
1: and
18: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
19: മാറ്റിനി മാഷപ്പ് വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. നമുക്കറിയാം സോഷ്യൽ മീഡിയ താരങ്ങളൊക്കെ ഗംഭീരമായിട്ട് സ്ക്രീനിൽ പെർഫോം ചെയ്യുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
20: അതെ അതെ, ഇപ്പൊ ഏതൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തിരിക്കുന്ന നിസയ്ക്ക് ആളെ മനസ്സിലായോ ആളെ മനസ്സിലായോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കലാണ് പരിപാടി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നായത്തിന്റെ ഒരു സമയത്ത് ചെറുതായിട്ട് ഈ പറഞ്ഞ ഒരു നിമിഷത്തിലൊക്കെ രണ്ടുപേരും മൂന്നുപേരൊക്കെ വന്നു പോവാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റൂലായിരിക്കും. പക്ഷെ നിസയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ കാണുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് വരും.
19: പക്ഷെ അത് പറഞ്ഞപ്പോ ഓർത്തെ SM ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഓറ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? ചിലപ്പോ കണ്ടിട്ടുണ്ടോ?
20: സാധ്യത
19: ഓറ ബോയ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്.
20: കാരണം എനിക്ക് മനസ്സിലായില്ല ബെത്ലഹേമിൽ എപ്പോഴാണ് അവർ വന്നത് എനിക്ക് മനസ്സിലായില്ല.
19: പക്ഷേ ദൈവദത്ത് എന്നുള്ള ക്യാരക്ടറിനെ കാണിക്കുമല്ലോ
20: കോളേജിൽ.
19: കോളേജിൽ അപ്പൊ ദൈവദത്ത് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ തൊട്ട് പുറകിൽ രണ്ട് പയ്യന്മാർ നിൽപ്പുണ്ട്.
20: അവര് ചോദിക്കുന്നുണ്ട് ആരാണത്,
19: ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഡയലോഗ് ഇല്ല, അവര് ജസ്റ്റ് ബാക്കിൽ നിൽക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓറ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് വെച്ചിട്ടാണ് അവർ കയറി പോയത്. അപ്പൊ ഇന്ന് ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
20: അടിപൊളി.
19: അപ്പോ അവരിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ജസ്റ്റ് ഒരു സീനിലാണെങ്കിലും ഒന്ന് നിക്കാൻ പറ്റിയുള്ളു. അതൊരു ഗിരീഷ് ഏടി സിനിമയില്
20: 100 കോടി
19: സിനിമയില് ഞങ്ങൾക്ക് ഡയലോഗ് ഇല്ലെങ്കിലും ചെന്നപ്പോഴേ ഗിരീഷ് ഏടി പറഞ്ഞു ഡയലോഗ് ഇല്ല, പക്ഷെ നിങ്ങൾക്കൊരു ചെറിയ സീനുണ്ട് എന്ന് പറഞ്ഞിട്ട്.
20: ഇതേപോലെ നമ്മള് വാഴ 2 കൊറേ പേരെ കണ്ടു.
19: പിന്നെ
20: കാരണം വാഴ 2 എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളാ 4 കൂടി ഇവരെല്ലാം ഈ പ്രശ്നങ്ങളായതിനു ശേഷം അവിടെ ഒരു തോട്ടത്തിൽ പോയി ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് കണ്ട അമ്മമാർ അവിടെ ഇരിക്കുന്നുണ്ടോ പണിക്കാന്ന് പറഞ്ഞു പോകുന്നത് പാൻ ഇന്ത്യയിലെ ആൾക്കാരാണ്. അപ്പൊ നമ്മളിത് കാണുമ്പോ നമുക്ക് ഇവരെയൊക്കെ നമുക്ക് അറിയാലോ
19: എന്നുള്ളതാണ്
20: തീർച്ചയായിട്ടും.
19: കാരണം ഇങ്ങനെ കോമഡി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കോണ്ടന്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പൊ സിനിമയിൽ ഒരുപാട് നല്ല അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഹാഷിറിന്റെ അടുത്തൊരു സിനിമ വരാൻ പോകുന്നുണ്ട്.
20: ഓക്കെ,
19: അപ്പൊ അതെന്താണെന്നുള്ളത് നമ്മൾ വഴിയെ പറയാം കേട്ടോ.

0: सुनो 91.7 FM कतर्स फेवरेट रेडियो स्टेशन
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: വെൽക്കം ബാക്ക്. ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സണോ 91.7 FM. അഷ്ടമിയും നിസയാണ് നിങ്ങളുടെ കൂടെ മാറ്റിനി മാഷപ്പിൽ സിനിമാ വിശേഷങ്ങളുമായിട്ടുള്ളത്. നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കുറിച്ചിട്ടും അവരുടെയൊക്കെ തന്നെ സിനിമകളിലുള്ള ചില കഥാപാത്രങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
1: അങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് വാഴ ടു തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. വാഴ ടുവിലെ ഹാഷിറിനെ നമ്മൾ അത്ര മാത്രം ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഒരുപാട് വീഡിയോസിലൂടെ ഓൾറെഡി ഈ കൊച്ചു കേരളത്തിലെ എന്താ സംഭവിക്കുന്നത്, കുറെ സംഭവങ്ങളുണ്ട്.
0: ഈ വാഴ വണ്ണിറങ്ങിയപ്പോണ്ടല്ലോ, സത്യം പറയാണ്, ഐ ഡോണ്ട് നോ എത്ര പേര് എന്റെ കൂടെ ഇതാവുന്ന, എനിക്ക് ഹാഷിറിനെ
1: അറിയില്ലായിരുന്നു.
0: അപ്പോ ആ സമയത്ത് ആ ഡയലോഗ് ഇല്ലേ, യോ സോറി എനിക്ക് അറിയില്ല സോറി, ഇവരൊക്കെ ഇവനെ എനിക്കറിയാം. ആ സാധനം ഇപ്പൊ കാണുമ്പോ ചിരി വരുവേ. അപ്പൊ ഈ ഒരു സംഭവം നടക്കുമ്പോ ഞാൻ നോക്കുമ്പോ ഭയങ്കര ചിരിക്കുന്നത്, ഞാനിങ്ങനെ ഇവരാരും കണക്ട് ആവുന്നില്ല. ഞാനിങ്ങനെ ചോദിച്ചു സൈഡിലിരിക്കുന്ന ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവൻ മറ്റേ വീഡിയോ എന്ന് പറഞ്ഞു ഹാഷിർ. കുറച്ച് കഴിയുമ്പോ പിന്നെ എനിക്ക് അവിടുന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ സെർച്ച് ചെയ്യുന്നത്, ഞാൻ അയ്യോ ഞാൻ ഏതൊക്കെയോ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് കണക്ട് ആവാത്തയാന്ന്
1: മനസ്സിലായത്.
0: പക്ഷെ ആള് സെക്കൻഡിലേക്ക്
1: എത്തിയപ്പോഴത്തേക്കും
0: ഇപ്പൊ ഓണായ പോലെ ഹാഷിറായിരുന്നു ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ അവരുടെ
1: തീർച്ചയായിട്ടും ഹാഷിർ പ്രധാന വേഷത്തിൽ എത്തുന്ന അടുത്തൊരു സിനിമ വരാൻ പോവാണ്. വാഴാറ്റൂന് ശേഷം ഈ സിനിമയുടെ പേര് കുറച്ച് വെറൈറ്റി ആണ്, ഞൊടി.
0: ഞൊടി
1: ഞൊടി ഇടയിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഞൊടി,
0: ഓക്കെ,
1: ആ ഒരു പേരിലാണ് ഈ സിനിമയ്ക്ക് അത്. വേറൊരു പ്രത്യേകത, അമീൻ എന്ന് പറഞ്ഞ കോണ്ടന്റ് ക്രിയേറ്ററെ പലർക്കും അറിയാം, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്
0: പുള്ളിയുടെ.
1: അതെ, അമീനും പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്, ലുക്മാൻ വരുന്നുണ്ട്, ചന്തു സലീം കുമാർ ഉണ്ട്. അങ്ങനെ ഈ ഒരു വലിയ സ്റ്റാർ കാസ്റ്റിലാണ് ഞൊടി എന്ന് പറയുന്ന സിനിമ വരാനായിട്ട് പോകുന്നത്.
0: ഇവരൊക്കെ വരുമ്പോ സമയം നമുക്കൊരു ഒരു ചിരിക്കാൻ കുറച്ച് സാധനം ഉണ്ടാവും
1: എന്ന് ഉറപ്പാണ്
0: എന്നുള്ളൊരു ഉറപ്പുണ്ട്.
1: അതെ അതെ, ഒരു ടൈം ലൂപ്പ് കഥയാണോ സിനിമയിലുള്ളത് എന്നൊരു ഡൗട്ടൊക്കെ എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണെന്നുള്ളത്, ഇവരെ ജസ്റ്റ് തുടക്കമായിട്ടേ ഉള്ളൂ. അപ്പൊ പടം ഒരു അടിപൊളി പടമായിട്ട് മാറട്ടെ.
0: എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്ന, ഇപ്പൊ ഞാനിപ്പോ നിസയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു റിയാലിറ്റി ഷോയിൽ, ഹിന്ദി റിയാലിറ്റി ഷോയിൽ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരുന്നതിലൂടെ തന്നെ കഴിവുള്ള ആക്ടേഴ്സിന് ഒരു ഒരു അവസരങ്ങൾ കുറയുന്നു എന്നുള്ളൊരു വലിയ ചർച്ച അവിടെ നടന്നപ്പോ, അത് ഹിന്ദിയിലാണ് അല്ലെങ്കിൽ മറ്റുള്ള ഇതിലാണ്, പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കഴിവുള്ളവരാണ്.
1: എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്
0: എല്ലാവരും,
1: സൂപ്പറാണ്.
0: കാരണം
1: നമ്മള് സപ്പോർട്ട് ചെയ്യും മലയാളികളായിട്ടുള്ള, നമ്മളൊരു സാധനത്തിന് കൈ ഇടിക്കണമെന്നുണ്ടെങ്കിൽ അത് ചുമ്മാ നമ്മള് കൈ ഇടിക്കില്ല, എന്തെങ്കിലും ഉണ്ടാവണം,
0: എന്തെങ്കിലും വേണം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഇത്. എന്തായാലും ഹാഷിറിനൊരു അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെ ആവട്ടെ. അത് അതിരടിയിലെ ലാസ്റ്റിലത്തെ ക്യാമിയോ
1: അതും അടിപൊളിയായിരുന്നു,
0: വരുന്ന കാണണം.
1: അപ്പൊ ഇനി ഇനി സിനിമകൾ നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ തന്നെ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

Radio Suno 91.7 FM, Qatar's favorite radio station. പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. ഇത് മാച്ചിനി മാഷപ്പ് അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്. നമ്മൾ കുറച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കുറിച്ചിട്ടും അവരുടെ സിനിമകളെ കുറിച്ചും, പ്രത്യേകിച്ച് ഹാഷറിന്റെ അടുത്തതായി വരുന്ന ഏറ്റവും പുതിയ സിനിമയെ കുറിച്ചിട്ടൊക്കെ ഉള്ള വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഇനി അടുത്തതായിട്ട് ഒരു സിനിമയെ കുറിച്ച് ഒരാൾ പറയുന്നതിനെ കുറിച്ച് നിസ്സതാ പറയാൻ റെഡി
1: ആയിട്ടിരിക്കണം. കാരണം ബെത്ലഹേം കുടുംബ യൂണിറ്റ് നമ്മൾ മൊത്തത്തിലെടുത്തല്ലോ,
0: മൊത്തത്തിലെടുത്തത് അടങ്കലോടെ എടുത്ത്.
1: ഇനിയിപ്പോ അതിനകത്ത് ആരുടെയൊക്കെ ഇന്റർവ്യൂ എടുക്കേണ്ടതുണ്ട് എന്നുള്ള സംശയത്തിൽ മാത്രം നമ്മൾ നിൽക്കുന്ന സമയമാണ്.
0: സുരേഷ് കൃഷ്ണയുടെ എന്ത് റീച്ചാ പോയി
1: ഗംഭീര റീച്ചിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക്
0: അയ്യോ
1: 20K അധികം ലൈക്ക് മാത്രം ആ ഒരു വീഡിയോക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്.
0: എന്റെ കൂടെ രണ്ടാമത് ഞാൻ ഇത് കാണാൻ പോയല്ലോ, അപ്പൊ എന്റെ കൂടെ സിനിമ കാണായിരുന്ന ആൾ എന്റെ അടുത്ത് പറയാണ്, എന്റെ പൊന്നി ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു.
1: സത്യം മാത്രമല്ല കേട്ടോ, ആ സിനിമയിലെ വിഷ്വൽസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വീട് എന്ന് പറയുമ്പോ ആ ബോഗൻവില്ല അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരും. കാരണം അതിന്റെ ഫോട്ടോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ബോഗൻവില്ല ഒരു സൈഡിൽ അവിടെ നിൽപ്പുണ്ട്.
0: ഈ വീട് ആക്ച്വലി എനിക്ക് പാലയിലോ എവിടെയാണ്,
1: ചാലക്കുടി.
0: ചാലക്കുടിയാണ്,
1: ചാലക്കുടിയില് പുത്തൻചിറയുടെ ആ ഒരു ഭാഗത്തെങ്ങാണ്ടാണ് അത്ര വീടുള്ളത്.
0: ആണോ? എന്റെ മിസ്റ്റേക്ക് എന്താ വെച്ചാ, ഒരാള് അതിന്റെ വീഡിയോ ഇട്ടിരുന്നു, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്തോ ആണെന്ന് തോന്നുന്നു, റാൻഡംലി പാലാ ടു സംവേർ പോവാണ് ആള്. അപ്പൊ ചാലക്കുടിയിലേക്ക് ആയിരിക്കും പോയിട്ടുണ്ടാവുക. എന്നിട്ട് ഇൻ ദിസ് ടൗൺ എന്ന് പറഞ്ഞിട്ട് ടൗണിന്റെ പേര് ഞാൻ മറന്നു, അവിടെ ചെന്നിട്ട് ഈ വീട്
1: ഇട്ടേക്കുന്നത്
0: യാത്രയായിരിക്കും.
1: ഇത് അജ്മൽ സാബുവാണ് സിനിമാറ്റോഗ്രാഫറാ പറയുന്നത്. അവരിങ്ങനെ അന്വേഷിച്ച് കുറെ വീട് അന്വേഷിച്ച് പോയിട്ട് അവസാനം ഈ ഒരു വീട് ഫിക്സ് ചെയ്യാനുള്ള കാര്യം ആ ഒരു ബോഗൻവില്ലേ കണ്ടുകഴിഞ്ഞ സമയത്ത് ആ ഒരു വീട് അവിടെ ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ നോക്കിയപ്പോ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ വീടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും കറക്റ്റ് ആയി.
0: ഓക്കെ,
1: അപ്പൊ അങ്ങനെയാണത്രേ അവർ ആ വീട്, ആ പൂക്കളായിരുന്നു ആ വീട് സെലക്ട് ചെയ്യാനായിട്ടുള്ള
0: കാരണം
1: എന്ന് പറയുന്നത്.
0: ഒരു വീട് തപ്പി ഇറങ്ങാന്ന് വെച്ചാൽ അതും കേരളത്തിലെ വീടുകൾ പറയേണ്ട ആവശ്യമില്ല,
1: എല്ലാം ഭംഗിയുള്ള വീടുകൾ.
0: അതെ, എപ്പോഴും നോർത്ത് ഇന്ത്യൻസ് നമ്മുടെ കേരളത്തിൽ വന്നിട്ട്
1: പറയുമ്പോൾ പറയും ആ വീടുകൾ നോക്കൂന്ന് പറയാറുണ്ട്. അപ്പൊ എന്തായാലും ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ വീടുകൾക്ക് പിന്നിലെ സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഈ ഒരു മണിക്കൂർ നമുക്ക് ഗുഡ് ബൈ പറഞ്ഞാലോ?
0: ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് എന്തായാലും തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയാം, പക്ഷെ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും വൈകുന്നേരം വീണ്ടും കഥകളുമായിട്ട് ഞാനെത്തും. അപ്പൊ കേട്ടോണ്ടിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. തമിഴ് സോങ് ഓഫ് ദി ആർ.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം. വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
1: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
0: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
3: ഹലോ എവരിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: Only on Radio Suno 91.7 FM.
5: Brought to you by Safari, world class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ഇടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026 സീകോൺ. വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
0: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
1: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
2: മോർണിംഗ് സവാരി,
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മോർണിംഗ് സവാരി
0: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
6: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
4: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
3: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
5: You're listening to Radio Suno 91.7 FM.

0: Access.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
3: കൂടും തുറന്ന് തിരക്കുമായി.
4: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
3: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
4: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
3: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
5: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുട്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
6: Safari, world-class shopping experience. Doha, Qatar.
7: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
8: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
9: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
10: ഖത്തറിൽ ലൈവായി.
9: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC-ൽ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
1: ഈവനിങ് ടൈം ആയി കഴിഞ്ഞു, 5 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. ഈ ഒരു സമയം, ഈ ഒരു ടൈമിൽ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ടയർഡായി, ഓഹ് ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞു, വയ്യ, കൈവേദന എടുക്കുന്നു, കാലുവേദന എടുക്കുന്നു, നടുവേദന എടുക്കുന്നു, ബാക്ക് ആകെ മൊത്തത്തിൽ എല്ലാം പ്രശ്നം. ഇങ്ങനെയുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും എനിക്ക് മില്ലേനിയൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ എല്ലാവരും പറയുന്ന പോലെ 90s കിഡ്സിനോടാണ് പറയാനുള്ളത്, ഇപ്പൊ കുനിഞ്ഞൊരു സാധനം തറയിൽ വീണ് കഴിഞ്ഞാൽ ആ പെന്നു പോലും എടുക്കാൻ പറ്റൂല, കാലുവേദനയാ. വേറെ എന്തെങ്കിലും സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിച്ച അത് ഫാസ്റ്റായി നടക്കാൻ പറ്റൂല, അപ്പൊ ജോയിന്റ് പെയിൻ വരും. ഇതൊക്കെയല്ലേ പ്രശ്നം. അപ്പൊ ഈ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ആ ഒരു ഒരു ഇതൊക്കെ മാറ്റി വെച്ച് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് കുറേയും കൂടിയൊക്കെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇൻ ബിറ്റ്വീൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് ആ ഒരു വേദനയ്ക്കൊക്കെ തന്നെ ആക്റ്റീവ് ആവണം. അതിനനുസരിച്ചിട്ടുള്ള ഈ പറഞ്ഞ പോലെ എന്താണോ വേണ്ടത് അതനുസരിച്ച് ചെക്കപ്പൊക്കെ ചെയ്ത് ഈ ഒരു കാലാവസ്ഥയും കൂടെ ആയതുകൊണ്ട് ഓരോരോ അസുഖങ്ങൾ വരുത്തി വെക്കാതെ നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് മുന്നോട്ടേക്ക് പോകട്ടോ. അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ചായ കുടിക്കുന്നേ, ആ ചായ കുടിച്ചാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം മാറും. എന്തായാലും എൻ്റെ ചായ കിട്ടിയിട്ടില്ല, അതുകൊണ്ടൊരു സുഖമില്ല. എന്തായാലും ഞാൻ പോയി എൻ്റെ ചായ എടുത്ത് കുടിക്കണം, കാരണം കുറച്ച് നേരമായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പണിയിലായിരുന്നു. എന്തായാലും എൻ്റെ ചായയൊക്കെ കുടിച്ച് ഞാൻ സ്ട്രോങ് ആയിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ചായ, കാപ്പി എന്താണോ, എവിടെയാണോ, ഏതിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഏത് റൂട്ടിലാണുള്ളത്, എല്ലാ മെസ്സേജസും ഇവിടെ വന്നോട്ടെ കേട്ടോ. 5000-00917 ഈവനിങ് വിഷസ് പോന്നോട്ടെ. ആർക്കെങ്കിലും വിഷസ് കൊടുക്കാനുണ്ടെങ്കിൽ അത് പോന്നോട്ടെ. ഒപ്പം തന്നെ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നൊരു ഫോട്ടോയും പോന്നോട്ടെ. 5000-00917.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
5: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
6: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
5: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്. മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
7: ഞാൻ ഹരിശ്രീ അശോകൻ.
0: യു ആർ ലിസണിംഗ് ടു
7: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇവിടെ ഞാൻ ദേ ചില പാട്ടുകൾ ഏതൊക്കെയാണ് വേണ്ടത്, ഒപ്പം തന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ ഗുഡ് ഈവനിങ് മെസ്സേജസ് ഒരുപാട് പേരുടെ വന്നുകൊണ്ടിരിക്കുന്നു. രവിശങ്കർ, എന്തിന്റെ സുഖമായിട്ടിരിക്കുന്നു? ഓക്കെ, അടിപൊളി ഒരു പാട്ട് ശക്തിശ്രീ ഗോപാലൻ ആൻഡ് ആദിത്യ പാടിയ സൂപ്പർ സോങ് കേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിനിടയിൽ നമ്മൾ എല്ലാ ദിവസവും ഇപ്പം സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു മെസ്സേജ് ഉണ്ട്, അങ്ങ് ശ്രീലങ്കയിൽ നിന്നുള്ള നമ്മുടെ ദിലോജൻ. ദിലോജൻ എവിടെയാണുള്ളത്? ബട്ട് ശ്രീലങ്കൻ ആണ്, ബട്ട് ഹീസ് ലിസ്ണിംഗ് അസ് എവറി ഡേ. സോ ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് അടിപൊളി ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ട്. വി ഐ പി മൂവിയിലെ സോങ് വെച്ച് തരാമോ എന്നാ ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും എന്തായാലും വെച്ച് തന്നിരിക്കും. വി ഐ പിയിലെ ധനുഷ് തന്നെ പാടിയിരിക്കുന്ന ഒരു പാട്ടുണ്ട്, ആ പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ. ഇത് വയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഹായ് ഗുഡ് ഈവനിങ് ടു ഓൾ, വാഴ്ക്കയെ തേടി നാനും പോറി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സോങ് ഇങ്ങനെ കേട്ട് പോയിക്കോളൂ. അതിനോടൊപ്പം ഈ ഒരു ഈവനിങ് ടൈമിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ കുടിച്ചിരിക്കുന്ന ഫോട്ടോസ് അയച്ചു തന്ന എല്ലാവർക്കും ഈ പറഞ്ഞ തിരിച്ചൊരു ഗുഡ് ഈവനിങ്ങും പറയുന്നു. ഒപ്പം തന്നെ എല്ലാ ഫോട്ടോസും ഞാൻ കണ്ടു കേട്ടോ. എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ പറയണം. അതിനിടയിൽ ഈ പറഞ്ഞ പോലെ നല്ല നല്ല പാട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ 5000997 ലേക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത് കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സനോ 91.7 FM.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
1: സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
2: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
1: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power. To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സമയം 5 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഈ ഒരു ടൈമിൽ ഇപ്പോൾ കിച്ചു വിജയ് ശിവരേക്ക് ഗുഡ് ഈവനിങ് ഞാൻ തിരിച്ചു. ഗുഡ് ഈവനിങ് ഞാൻ അനന്തു, അനന്തു രാജുവിൻ്റെ ഒരു ഗുഡ് ഈവനിങ് മെസ്സേജും ഒപ്പം തന്നെ ഒരു പാട്ടും കൂടി ചോദിച്ചിരിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് ആ ഒരു സോങ്ങാണ് വരുന്നത്. ഖത്തറിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: रेट अपडेट ब्रॉट टू यू बाय स्काई ज्वेलरी.
1: स्काई ज्वेलरी नाउ ओपन एट सफारी मॉल अबू हमूर.
2: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് പോവാണ്. 24 ക്യാരറ്റ് ഗോൾഡ് 526.5 പൂജ്യം കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 485 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 460 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 397 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്.
3: All hits, all day. This is Radio Suno 91.7 FM. Qatar's favorite radio station. കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4 QNCC.

0: Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഇന്നലെ മുതൽ എല്ലാ ഫുട്ബോൾ ഫാൻസും ഒരുപോലെ ഭയങ്കരമായിട്ട് രാത്രി മുതൽ തുടങ്ങിയിരിക്കുന്ന പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് ദ വൺ ആൻഡ് ഓൺലി മെസ്സിയെ കുറിച്ചിട്ടുള്ള പോസ്റ്റുകളാണ്. എന്തായാലും വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. 917 ഈവനിങ്സിൽ നമ്മൾ ഇന്നലെ അങ്ങനെ മെസ്സി അർജന്റീന ജേഴ്സി ഊരിവെച്ചു, അല്ലെങ്കിൽ ആ ഒരു ജേഴ്സിയിൽ ഇനി കളിക്കാനായിട്ട് കളിക്കളത്തിലേക്ക് ഉണ്ടാവില്ല, റിട്ടയർ ആയി എന്നുള്ളൊരു വാർത്ത പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേരാണ് സങ്കടപ്പെട്ടത്. അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള പല പല പോസ്റ്റുകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും മെസ്സി ഇല്ലാത്തൊരു അർജന്റീന, മെസ്സി ഇല്ലാത്തൊരു ഫുട്ബോൾ, മെസ്സി ഇല്ലാത്തൊരു ലോകകപ്പ്, ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു വിഷമം പിടിച്ചൊരു സംഭവം തന്നെയാണ്. അതാണ് ലോക ഫുട്ബോളിൽ തന്നെ ലയണൽ മെസ്സി എന്ന ഫുട്ബോൾ പതിപ്പിച്ച മാന്ത്രികന്റെ ആ ഒരു ഒരു വില എന്ന് പറയുന്നത്. ഇനി ഒന്നും നേടാൻ ബാക്കിയില്ലാത്ത ഇതിഹാസമാണ് മെസ്സി. അദ്ദേഹമാണ് വിരമിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല എന്നുള്ളൊരു കാര്യം കൂടി. എന്തായാലും ഒറ്റയ്ക്ക് പട നയിച്ച് മുന്നോട്ടേക്ക് ലോകകപ്പിലേക്ക് ഫൈനലിൽ വരെ എത്തിച്ച മെസ്സി, അതിനോടൊപ്പം തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു ടീമിന്റെ ഏറ്റവും വലിയൊരു നായകൻ, ആ ഒരു രാജ്യത്തിന്റെ നായകൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്തായാലും ലോകമെമ്പാടുമുള്ളവർ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ഓരോ മൊമെന്റുകളും ഇങ്ങനെ ചെറിഷ് ചെയ്യുമ്പോൾ, ആ മെമ്മറീസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ കൂടിയായ, കേരളത്തിന്റെ അഭിമാനം കൂടിയായിട്ടുള്ള IM വിജയൻ, അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? ഇപ്പോൾ മെസ്സിക്ക് 39 വയസ്സ്, അടുത്ത ലോകകപ്പ് ആകുമ്പോഴേക്കും 43 വയസ്സാകും. മെസ്സി തിരിച്ച് വന്നാലോ? വെറുതെ മോഹിക്കുകയാണ്. ഒരു തവണ ബൂട്ട് അഴിച്ചു വെച്ച ശേഷം ഫുട്ബോളിലേക്ക് തിരിച്ചു വന്ന താരമാണ് മെസ്സി. ഒരു വട്ടം കൂടി അതിന്റെ ആവർത്തനത്തിന് വേണ്ടി കുതിക്കുകയാണ് ഞാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ വീണ്ടും അദ്ദേഹം വരും എന്നുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഈ ഒരു സിറ്റുവേഷൻ കാരണമായിരിക്കും അദ്ദേഹം തിരിച്ചു വരുമായിരിക്കും, നമുക്ക് വേണ്ടി വരുമായിരിക്കും എന്ന് അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അർജന്റീനൻ ടീമിനെ ഇഷ്ടപ്പെടുന്ന, മെസ്സി എന്ന ഫുട്ബോൾ താരത്തിനെ ഇഷ്ടപ്പെടുന്ന ഏതൊരു ഫാനിനും തോന്നാവുന്ന ഒരു വികാരം തന്നെയാണത്. അതാണ് IM വിജയൻ സർ പറഞ്ഞിരിക്കുന്നതും. എന്തായാലും ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ഈ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് എന്ന് തോന്നി, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പറയും മെസ്സി തിരിച്ച് വരട്ടെ, അതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന്. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ഹി ഹാസ് ഡൺ ഇറ്റ് ഓൾ, ഹി ഹാസ് ലീവ്ഡ് ഹിസ് ലൈഫ് ലൈക്ക് ലിറ്ററലി. അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആൻഡ് ആ ഒരു മൊമെന്റ് ഒക്കെ തന്നെ നമ്മുടെ മൈൻഡിൽ അങ്ങനെ പോവില്ലേ, ഒരു ഫ്ലാഷ് ബാക്ക് അടിക്കുന്ന പോലെ, ബെത്ലഹേം മൂവിയിൽ ലാസ്റ്റ് കുറച്ച് സെക്കൻഡ്സ് അടിക്കുന്ന പോലെ അതുപോലെ വരും. അതാണ് അതിൻ്റെ ഒരു ഭംഗി. എന്തായാലും ഇപ്പം നമുക്ക് നേരെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോവാം. കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: റെഡോയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ റെഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: സ്കൂളും തുറന്ന് തിരക്കുമായി,
2: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
1: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
2: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
1: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
0: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
3: Safari, world-class shopping experience, Doha, Qatar.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. 917 evenings.

0: വചനങ്ങളിലൂടെ. പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത്, അയാൾക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകുന്നതാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Vodafone Shuf app.
1: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
0: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
0: And
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: വെൽക്കം ബാക്ക്. സമയം 6 മണി കഴിഞ്ഞ് 14 മിനിറ്റ്. അഷ്ടമിയാണ് കൂടിയുള്ളത്. ഇവിടെ 917 ഈവനിങ്സിന്റെ ടൈമിൽ ഇവിടെ കുറച്ചധികം പാട്ടുകൾ ചോദിച്ചിങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനിടയിൽ ബ്ലസന്റ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. സംഭവം ആജാൻ അച്ചലി സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ആ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പാട്ടുകളൊക്കെ തന്നെ ഞാൻ വെക്കുന്നതായിരിക്കും കേട്ടോ. അതിനിടയിൽ നമ്മൾ കുറച്ച് മുൻപ് ഈ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാര് ഭയങ്കരമായിട്ട് നമ്മുടെ മെസ്സിയുടെ റിട്ടയർമെന്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓരോ പോസ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ പറയായിരുന്നു. ഐ എം വിജയൻ സാറിന്റെ ഒരു പോസ്റ്റ് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈവൻ ജോ പോൾ അഞ്ചേരി, ലൈക് ഫോമർ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജോ പോൾ, അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഒരു മൊമെന്റ് ഫുട്ബോൾ ലവേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 1000 thanks ഇൻ ദെയർ ഹാർട്ട് എന്നുള്ള രീതിയിലാണ് ലയണൽ മെസ്സിനെ കുറിച്ച് പറയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നത് ആ ഒരു ലെജൻഡറി പ്ലെയറിനെ കാണാൻ പറ്റിയതിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കളി കാണാൻ പറ്റിയതിൽ തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ഈവൻ ദ ലിറിസിസ്റ്റ് ആയിട്ടുള്ള ബി കെ ഹരിനാരായണൻ, അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ലെജൻഡിന്റെ ഒരു ഒരു എൻറ്റയർ ഗെയിം അതിനി റീറൈറ്റ് ചെയ്യാൻ പറ്റില്ല, ആൻഡ് ദ ലാസ്റ്റ് വേൾഡ് കപ്പ് അതിൻ്റെ ഒരു വലിയ എക്സാമ്പിൾ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയൊരു നോട്ടാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ കേട്ടോ, കുറേ പേരാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മെസ്സേജുകൾ, അല്ലെങ്കിൽ ഐ മീൻ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ചെറുതായിട്ട് നമുക്കറിയാവുന്നതിൽ കുറച്ചധികം ആൾക്കാരിൽ നിന്നും ഞാൻ ഭയങ്കര ചൂസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന 1-2 എണ്ണമാണ്. ആൻഡ് എല്ലാത്തിലും ഓക്കെ, എല്ലാ ലയണൽ മെസ്സി പോസ്റ്റുകളിലൊക്കെ തന്നെ മിക്ക ഈവൻ മെസ്സി പോസ്റ്റ് ചെയ്ത ലാസ്റ്റ് ഇട്ടിരുന്ന ഒരു വീഡിയോയിലൊക്കെ പോയിട്ട് കമൻറ്റ് ചെയ്തിരിക്കുന്ന മലയാളികൾ അല്ലെങ്കിൽ താരങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഡൈ ഹാർഡ് ഫാൻ എന്നുള്ള രീതിയിലേക്കൊന്ന് ആൻ്റണി പെപ്പെ, അങ്ങനെ ഒരുപാട് പേരാണ് അങ്ങനെ മെസ്സേജുകൾ ഇട്ടിരിക്കുന്നത്. അത്രയും ആൾക്കാർക്ക് ഇഷ്ടമുള്ള അദ്ദേഹത്തെക്കുറിച്ച് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പം എന്തായാലും അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക മൊമെൻസ്, അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവൻ ഖത്തർ ഫിഫ വേൾഡ് കപ്പ് വരെ ഓർത്തുകൊണ്ട് നമുക്ക് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകണ്ടേ. ആ പോകുന്ന സമയത്ത് നമുക്ക് തോന്നും ആ ബ്ലെസൻ ചോദിച്ച പാട്ട് ഞാൻ ഇട്ട് കൊടുക്കാം എന്നല്ലേ. ഇത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും എൻ്റെ കയ്യിൽ ഒരു ചോദ്യമുണ്ടാവും, ചോദ്യവുമായിട്ട് ഞാൻ എത്താം. എന്താണ് ഗിഫ്റ്റ് എന്നും ഞാൻ പറയാം. അപ്പോഴേക്കും സുനിധി ചൗഹാന്റെ ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക്. ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക ജനക

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: Adi, ende birthday celebration enda chelo ende.
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
6: സ്കൂളും തുറന്ന് തിരക്കുമായി.
2: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
6: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
2: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
6: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
2: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
7: Safari, world class shopping experience, Doha, Qatar.
1: 917 evenings.

0: रेट अपडेट ब्रॉट टू यू बाय स्काई ज्वेलरी.
1: स्काई ज्वेलरी नाउ ओपन एट सफारी मॉल अबू हमूर.
2: ഗോൾഡ് റീച്ച് എത്രയാണ് എന്ന് പറയേണ്ട സമയമായിരിക്കുന്നു. കഥയുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. ഇപ്പോൾ സ്കൈ ജ്വല്ലേഴ്സിന്റെ ഗോൾഡ് റീറ്റ് ഇങ്ങനെയാണ്: 24 ക്യാരറ്റ് ഗോൾഡ് 526.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 485 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 460 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 397 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റീറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്. ഇത് പറഞ്ഞുകൊണ്ട് വെൽക്കം ബാക്ക്. ഇത് കഥയുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. നമ്മളുണ്ടല്ലോ ഈ ബാക്ക് ടു സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഓൾറെഡി ബാക്ക് ടു സ്കൂൾ സ്കൂളിലേക്ക് ഇപ്പം പഠിക്കാനായിട്ട് എത്തുന്നു. കുറച്ച് പേര് തിരിച്ച് നാട്ടിൽ നിന്ന് വരുന്നു, സ്കൂളിലേക്ക് പോകാനുള്ള മടി കാണിക്കുന്നു. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു ടൈമിൽ ഞങ്ങളുടെ ഒരു ബാക്ക് ടു സ്കൂൾ കെയർ ക്ലബും കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. സോ ബേസിക്കലി നമ്മൾ ഈ ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു വീക്കെൻഡിൽ കുട്ടികളെല്ലാവരുമായിട്ട് ബാക്ക് ടു സ്കൂളിന് തൊട്ട് മുൻപായിട്ട് അവർക്ക് വേണ്ടി കുറച്ച് ഗെയിംസും അവർക്ക് വേണ്ടി കുറച്ച് കെയറും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനായിട്ട് പോവാണ് അലോങ് വിത്ത് റിയാദ.
3: ഈ ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റിയാദ മെഡിക്കൽ സെന്ററും ഒലിപ്സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റിയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000097 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
4: GCI accredited Riyada Medical Center. Ella divasavum ningalkkai pravarthikkunnu. Visit Riyada Medical Center on Searing Road, Doha.
3: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
2: അപ്പൊ എന്തായാലും ഈ ഒരു ബാക്ക് ടു സ്കൂൾ ടൈമിൽ നമുക്ക് ജൂനിയർ കെയർ എടുക്കേണ്ട സമയം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേഗം തന്നെ നിങ്ങളുടെ കുട്ടികളെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് ടു സ്കൂൾ എന്ന് ജസ്റ്റ് ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ് എന്ന് അയച്ചാലും മതി. 5000097 ഒന്ന് മെസ്സേജ് അയച്ചോളൂ. അതിൽ നിന്നും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പൊ കുട്ടികളെ വേഗം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രൈഡേ മോർണിംഗ് നമ്മളുടെ കൂടെ കുട്ടികൾക്കൊക്കെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്ക് ടു സ്കൂൾ ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യിപ്പിക്കൂ കേട്ടോ. അവർക്കുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളും എല്ലാം സെറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തോളൂ. കുട്ടികളുടെ പേരും അതുപോലെ വയസ്സും ജസ്റ്റ് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് അയക്കാനായിട്ട് മറക്കണ്ട. 5000097 ആണ് അയക്കേണ്ടത്. വേഗം തന്നെ ഇപ്പൊ തന്നെ അയച്ചോളൂ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: கத்தர்லே ஏற்றவும் வலிய ஷாப்பிங் ஸ்பேஸ், ஏற்றவும் வலிய ஓஃபருகள்.
2: ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
5: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
4: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
6: ഖത്തറിൽ ലൈവ് ആയി.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: Hi, Nyan Nithya Maman. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM ലക്ഷ്മിയാണ് കൂടെയുള്ളത്. നല്ല നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലെ ഇപ്പൊ കേട്ട് കഴിഞ്ഞത് നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാറിന്റെ പാട്ടാണ്. അപ്പം ശ്രീയേട്ടൻ ഇവിടെ ഖത്തറിലേക്ക് വരുമ്പോ, അങ്ങനെ പറഞ്ഞാൽ പോരാ, നമ്മുടെ അണ്ണൻ ഖത്തറിലേക്ക് വരുമ്പോ ആളുടെ അതിഗംഭീരമായിട്ടുള്ള ഷോ കാണാൻ നിങ്ങൾക്കും ആഗ്രഹം ഇല്ലേ? എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ റെഡിയാണ്, പക്ഷെ നിങ്ങൾ റെഡി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് വേണ്ടേ?
1: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
0: അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ വിളിക്കുക, ഇപ്പൊ തന്നെ വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ആക്ച്വലി കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. എം ജി ചേട്ടൻ്റെ തന്നെ അടിപൊളിയായിട്ടുള്ള ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. കേട്ട് കഴിഞ്ഞാൽ ഏതാണ് ആ പാട്ടെന്ന് പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടിക്കറ്റ് നേടാനുള്ള അവസരമാണ് വെയിറ്റിങ്ങിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒട്ടും വൈകിക്കണ്ട, വേഗം തന്നെ വിളിച്ചോളൂ. ഞാനിവിടെ പാട്ടുകൾ ഇങ്ങനെ തെരഞ്ഞു പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു, കാരണം ഭയങ്കര പാടാന്ന്. എം ജി ശ്രീകുമാറിന്റെ പാട്ടുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പ പണിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് നോക്കിയിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലും വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പണിയെടുത്തു, ഇനി നിങ്ങൾക്ക് പണിയെടുക്കേണ്ട സമയം. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്, വേഗം തന്നെ ഡയൽ ചെയ്യുക. ഡയൽ ചെയ്തിട്ട് ഇപ്പം തന്നെ വിളിച്ചോളൂ, ബിക്കോസ് ഇവിടെ നമ്മൾ നമ്മുടെ ഗെയിം ബോക്സ് സ്റ്റാർട്ട് ചെയ്യാണ്.
2: 917 evenings game box.
0: അപ്പൊ ആ ഒരു ഗെയിം ബോക്സിലേക്കാണ് ഇപ്പൊ വിളിക്കേണ്ടത്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ 4 പാട്ടുകൾ എന്റെ കയ്യിലുണ്ട്. 30 സെക്കൻഡിൽ നമുക്ക് എത്ര പാട്ട് പറയാൻ പറ്റുമോ നോക്കാം. അങ്ങനെ എം ജി ശ്രീകുമാർ പാട്ട് ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ നമ്മുടെ എം ജി ലൈവ്, പൊന്നോണം എം ജി ലൈവ്, അതിന്റെ ടിക്കറ്റുകൾ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ യു ആർ ഗോയിങ് ടു ബി ദ ലക്കി പേഴ്സൺ ടുഡേ. അപ്പൊ അതുകൊണ്ട് വേഗം തന്നെ ഡയൽ ചെയ്തോളൂ, ഇപ്പൊ തന്നെ ഡയൽ ചെയ്തോളൂ. 444-9417 ട്ടോ, 444-9417 ആണ്. വേഗം ഡയൽ ചെയ്യുന്ന, വേഗം നമ്മളുടെ ഈ ഒരു ഗെയിം സോണിൽ അല്ലെങ്കിൽ ഗെയിം ബോക്സിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ മറക്കണ്ട, 444-9417.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today. You are listening to Radio Suno 91.7 FM. 91.7 FM.
3: Qatar's happiness frequency.
1: Radio Suno. Qatar's ஏட்டும் வலிய ஷாப்பிங் ஸ்பேஸ். ஏட்டும் வலிய ஆஃபர்கள்.
4: ஷாப்பிங் இனி ஒருத்த பேரு நெஸ்டோ
1: ஜி சிசிலே மோஸ்ட் பாப்புலர் நெஸ்டோ ஹைப்பர் மார்க்கெட்டின் 152nd அவுட்லெட் ஓல் பாஸ்போர்ட் ஆபீஸ் கராஃபில் திறந்து பிரவர்த்தனம் ஆரம்பிச்சிருக்கு. മന്തിയുടെ ഓണം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ September 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
1: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺ സമ്മിറ്റ് ഡോട്ട് കോം. 917 evenings.
0: This is

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: വെൽക്കം ബാക്ക്. ഇതൊക്കെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഇവിടെ നമ്മൾ അതിഗംഭീരമായിട്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക, ഗെയിം ബോക്സ് തുടങ്ങാനായിട്ട് പോവാണ്. ഐ എം ഗെറ്റിംഗ് സോ എക്സൈറ്റഡ്. വൈ? ബിക്കോസ് കുറേ പേർക്ക് എം ജി ശ്രീകുമാർ സോങ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള പാട്ടുകൾ എങ്ങനെ ഡിഫിക്കൽട്ട് ആക്കാമായിരുന്നു എന്നതായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ അറിയാം.

0: ലേക്ക് കുറച്ച് പേര് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്.
1: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
2: ഹലോ
0: ഹലോ, ആരാണ്?
2: വർഷ എന്റെ പേര്.
0: വർഷ, ഓക്കെ. അപ്പൊ വർഷ റെഡിയാണോ?
2: റെഡിയാണ്.
0: അപ്പം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം വേഗം വേഗം പറയാനായിട്ട് നോക്കൂ കേട്ടോ.
2: ഓക്കെ.
3: സ്വർഗത്തിൽ ഞാൻ പോയാലും എന്റെ നാടിൻ പൂക്കാലം, സ്വപ്നങ്ങൾക്ക് കൂട്ടാകും നിൻമുഖവും അതിൽ പൂക്കും.
0: ഏതാണ് മനസ്സിലായോ?
2: ആ പാട്ട്.
0: ആ പാട്ട് ഉറപ്പാണ്?
2: ഉറപ്പാണ്.

0: ഏതാണ്?
1: അയ്യോ അത് കിട്ടുന്നില്ല.
0: ആണോ? നന്നായിട്ട് പാടുന്നുണ്ടല്ലോ.
1: പാടും കുറച്ച്.
0: ഓക്കെ, എന്നാ ഈ രണ്ടാമത്തെ പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടിത്തരുമോ?
1: പാടാം.
0: പാടിക്കാം.

0: ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അതായിരുന്നില്ല കേട്ടോ പാട്ട്. എന്തായാലും നമുക്ക് ഏതാണ് പാട്ടെന്ന് നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ഡാർലിംഗ്, ബൈ.
1: ഹലോ, ഗുഡ് ഈവനിംഗ്. എന്റെ പേര് വിഷ്ണു എന്നാണ്.
0: ഓക്കെ, അപ്പൊ വിഷ്ണു റെഡിയാണോ?
1: റെഡിയാണ്.
0: ഓക്കെ വിഷ്ണു, 30 seconds ആണ്, നമുക്ക് മാക്സിമം പറയാൻ പറ്റുമോ നോക്കാം.

0: ദൈവം
1: ദൈവമേ.
2: ശരി, രണ്ടാമത്തെ രണ്ടാമത്തെ അയ്യോ അത് പറയാൻ പറ്റാത്തോണ്ടാ തോന്നുന്നു, കോൾ കട്ട് ചെയ്തു തോന്നുന്നു. നമുക്ക് അടുത്ത ആള് ആരാണെന്ന് നോക്കാം.
3: ഹലോ,
2: ആരാണ്?
3: എന്റെ പേര് ലിഞ്ചു എന്നാണ്.
2: ലിഞ്ചു, ഓക്കെ. ലിഞ്ചു റെഡി ആണോ?
3: റെഡി ആണ്.
4: സ്വർഗത്തിൽ ഞാൻ പോയാലും എന്റെ നാടിൻ പൂക്കാലം, സ്വപ്നങ്ങൾക്ക് കൂട്ടാകും നിൻമുഖവും അതിൽ പൂക്കും.
2: കിട്ടിയോ?
3: ഇല്ല, കിട്ടിയില്ല.
2: ആണോ, ഓക്കെ. രണ്ടാമത്തത് ഏത് പാട്ട്? അയ്യോ ഏത് പാട്ട് പറ?
3: സോറി,
2: കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ ശരി, ഒന്നുകൂടി ഞാൻ വേണേ കേൾപ്പിച്ചു തരാം.

0: നിമിഷ സാഗരം
1: അടിപൊളി അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ ഒരെണ്ണം കിട്ടി, ബാക്കിയൊന്നും കിട്ടുന്നില്ല അല്ലെ? കുഴപ്പമില്ല, സമയം അതില്ല, സമയത്തിന്റെ വഴി നോക്കിപ്പോയി, അതാണ്. അതെ അതെ അതെ. താങ്ക് യു സോ മച്ച് ലിജു ഫോർ കോളിംഗ്. ബൈ
0: ബൈ. താങ്ക് യു. 917
2: ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
1: അങ്ങനെ ഞാൻ ചോദിച്ച ഒരു മൂന്ന് ചോദ്യങ്ങൾ, മൂന്ന് പാട്ടുകൾ, എല്ലാവരും ഇങ്ങനെ അയ്യോ ഇത് ഏത് പാട്ടാ, ഇത് ഏത് പാട്ടാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ?
3: സ്വർഗത്തിൽ ഞാൻ പോയാലും എന്റെ നാടിൻ പൂക്കാലം, സ്വപ്നങ്ങൾക്ക് കൂട്ടാകും നിൻമുഖവും അതിൽ പൂക്കും.
1: ഞാനിത് കേൾപ്പിച്ചത് ഈ പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സോങ് ആണ്.
3: ഒരിക്കൽ നീ ചിരിച്ചാൽ എൻ ഓർമ്മകൾ തുളുമ്പും പൗർണമികൾ.
1: അടുത്തത് അയ്യോ ഇത് ഭയങ്കര സിമ്പിളായി പോയിന്നായിരുന്നു എന്റെ ഒരു ആക്ച്വൽ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, കാരണം അത്രയും ഇഷ്ടമുള്ളൊരു പാട്ടാണ് എല്ലാവർക്കും.

ആർക്കും പറയാൻ പറ്റാതെ പോയൊരു പാട്ട്. അതാണ് എനിക്ക് ഏറ്റവും സങ്കടം. ഞാൻ ഏറ്റവും ഭയങ്കര സിമ്പിൾ എന്ന് വിചാരിച്ചതാണ് ആർക്കും പറയാൻ പറ്റാതായി പോയത്. ഇതും എഗെയിൻ ഞാൻ വിചാരിച്ച എല്ലാവരും പറയുമെന്നാണ്, ഒരാൾക്ക് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ എങ്ങനെ, ഈ ഒരു മൂന്ന് സോങ് ആണ് ഞാൻ ചോദിച്ചത്. നാലെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും മൂന്നെണ്ണത്തിൽ ചോദിച്ചതിൽ കുറച്ചു പേർക്കൊക്കെ ഒരെണ്ണമൊക്കെ പറയാൻ പറ്റി. ഇനി അടുത്തതായിട്ട് എഗെയിൻ കുറച്ചധികം സോങ്സ് കയ്യിലുണ്ടെന്നേ, അപ്പൊ എന്താ ചെയ്യേണ്ടത്, വേഗം തന്നെ വിളിക്കുക. വിളിച്ചിട്ട് ഇതിൽ ഏതെങ്കിലും പാട്ടുകൾ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമോ നോക്കിക്കോളൂ, കാരണം കോൺടെസ്റ്റ് വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ ഡയൽ ചെയ്യുക 444-9177 കേട്ടോ, 444-9177 വിളിക്കേണ്ടത്. എന്തായാലും ഇത്രയും നേരം പറയാൻ പറ്റാതെയോ, ആർക്കും പറയാൻ പറ്റാതെ പോയ കിലുക്കത്തിലെ പാട്ടിലേക്ക് നമുക്ക് പോകാം. എം ജി ശ്രീമാറും ചിത്രശേഷി പാടിയ പാട്ടാണ്. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട കേട്ടോ, 444-9177.

0: ഏപ്രിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
3: ഇൻ അസോസിയേഷൻ വിത്ത് നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ്, നൗ ഓപ്പൺ അറ്റ് ഓൾ പാസ്പോർട്ട്.

0: വർഗീസ്, പെപ്പേ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: 917 evenings.

0: വചനങ്ങളിലൂടെ.
1: പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത്, അയാൾക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: എം ജി ശ്രീകുമാർ ലൈവിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റുകൾക്കായുള്ള ചോദ്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗെയിം ബോക്സ് അതിഗംഭീരമായി മുന്നോട്ടേക്ക് പോകുന്നു. വെൽക്കം ബാക്ക്. അശ്രമിയാണ് കൂടെ ഉള്ളത് 917 ഈവനിങ്സിൽ.
5: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
4: അപ്പൊ ഇനി നമ്മുടെ കൂടെ ആരൊക്കെയാണ് ഗെയിം ബോക്സിലേക്ക് റെഡി ആയിട്ടുള്ളത്, വിളിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത് നമുക്ക് നോക്കാം.
6: നമസ്കാരം.
4: നമസ്കാരം, ആരാണ്?
6: എന്റെ പേര് ഷാജി.
4: ഓക്കെ, അപ്പൊ ഷാജി റെഡി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് അല്ലേ?
6: അതെ അതെ, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു, വണ്ടിയിലാണ്.
4: ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയല്ല, നമ്മളിങ്ങനെ മാറ്റി തിരിച്ചൊക്കെ എളുപ്പമുള്ളതും എളുപ്പമില്ലാത്തതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുമല്ലോ.
6: ഓക്കെ,
4: ശരി ശരി, മത്സരിച്ച് നോക്കൂ. എന്തായാലും ഞാൻ ദാ കേൾപ്പിക്കാൻ പോകുന്ന ആദ്യത്തെ പാട്ട് കേട്ടോളൂ. 30 seconds ആയിരിക്കും നമുക്ക് ഉണ്ടാവുക കേട്ടോ.
6: അത് ഒരു മിനിറ്റ് ആക്കി കൂടെ എല്ലാവർക്കും
4: ഇല്ല, പറ്റില്ല.
7: തൊഴിഞ്ഞ വാനവും അകമെരിഞ്ഞ ഭൂമിയും
4: കിട്ടിയോ?
6: ദൈവമേ, അഗ്നിദേവന്റെ പാട്ടാന്ന് മനസ്സിലായി. ഓൺലാണ്ട്
4: ഓക്കെ, അന്ന് അടുത്ത് പോട്ടെ.
6: ആ
7: മതമേകും മണം വിളമ്പി നാളെയും വിളിക്കുമോ, മതമേകും മണം വിളമ്പി നാളെയും വിളിക്കുമോ
4: കിട്ടിയോ?
6: അത് കിട്ടി. എന്താണ്? അയ്യോ, മൂന്നാം പക്കത്തിലെ പാട്ടാണ്.
4: എല്ലാ സിനിമയും മറ്റേ ഓർത്ത് വെച്ചിട്ട് കാര്യമില്ല.
6: അതിപ്പോ കിട്ടണ്ടേ? ഇത് നിങ്ങൾ പറയുമ്പോ കിട്ടണ്ടേ? പെട്ടെന്ന് പെട്ടെന്ന്.
4: കുഴപ്പമില്ല, പ്രശ്നമില്ല, നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ.
6: ആയിക്കോട്ടെ, സന്തോഷം.
8: ഹലോ, നമസ്കാരം.
4: നമസ്കാരം,
8: ഹാരിസ് മദൻ.
4: ഓക്കെ, അപ്പൊ ഹാരിസ് റെഡി ആണോ?
8: റെഡി ആണ്.
7: തൊഴിഞ്ഞ വാനവും അകമെരിഞ്ഞ ഭൂമിയും
4: കിട്ടിയോ? അടുത്ത ചോദ്യം വരികയാണേ.
7: മതമേകും മണം വിളമ്പി നാളെയും വിളിക്കുമോ, മതമേകും മണം വിളമ്പി നാളെയും വിളിക്കുമോ
4: കിട്ടിയോ?
8: അയ്യോ, ഇത് നേരത്തെ ചോദിച്ചതൊക്കെ കിട്ടണതായിരുന്നു.
4: അതാണ് പെട്ടെന്ന് ചോദിക്കുമ്പോ കിട്ടില്ല, അതാണ് സംഭവം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.
8: ഓക്കെ ഓക്കെ, താങ്ക് യു മാഡം.
9: ഹലോ,
4: ആരാണ്?
9: ശൈല.
4: അപ്പൊ ഞാൻ ദാ കേൾപ്പിക്കാൻ പോകുന്ന പാട്ടുകൾ കേട്ടിട്ട് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റുമോ നോക്കൂ കേട്ടോ.
9: ആ ഓക്കെ ഓക്കെ.
7: തൊഴിഞ്ഞ വാനവും അകമെരിഞ്ഞ ഭൂമിയും
4: അതാണോ?
9: അതെ.
4: ഓക്കെ, അടുത്ത കേൾക്കാവേ.
7: മതമേകും മണം വിളമ്പി നാളെയും വിളിക്കുമോ, മതമേകും മണം വിളമ്പി നാളെയും വിളിക്കുമോ
4: ഇത് കിട്ടിയോ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ആദ്യം പറഞ്ഞത് തെറ്റുത്തരമാണ്, അതല്ല കേട്ടോ റൈറ്റ് ആൻസർ. ഓക്കെ
9: ഓക്കെ ഓക്കെ.
10: ഹലോ, എന്റെ പേര് നജീബ്.
4: നജീബ്.
10: അതെ.
4: ഓക്കെ, നജീബ് റെഡിയാണോ?
7: തൊഴിഞ്ഞ വാനവും അകമെരിഞ്ഞ ഭൂമിയും
4: കിട്ടിയോ?
7: ഒരു പൂവിതളിൽ നറുപുഞ്ചിരി.
4: ഓക്കെ, ആണോ? അല്ലേ, ഒന്നും ഞാൻ പറയുന്നില്ല. അടുത്ത പാട്ട് കേൾപ്പിച്ചു.
10: ഓക്കെ.

0: താമരക്കിളി പാടും. താമരക്കിളി പാടും
1: സമയം കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ.
0: താങ്ക്
1: യു സോ മച്ച് ഫോർ ജോയിനിങ് എനിവേ. താങ്ക് യു, ബൈ.
2: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
1: പക്ഷേ കാര്യമുണ്ട് നജീബേ, നജീബ് ഇപ്പൊ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നജീബ് വേഗം തന്നെ 5000 9017 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കണം. ഞാൻ താങ്കളുടെ നമ്പർ നോട്ട് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ചില സമയത്ത് അങ്ങനെ സംഭവിക്കുമല്ലോ, നമ്മൾ ഭയങ്കര ബിസി ആയിപ്പോയി, അതാണ് സംഭവിച്ചത്. എന്തായാലും അടിപൊളിയായിട്ട് ഉത്തരങ്ങൾ ലാസ്റ്റ് വിളിച്ച ആളാണ് നജീബ് ആണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ ഇത്തവണ ഞാൻ രണ്ടാക്കി, കാരണം മൂന്നെണ്ണം കൊടുത്ത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു.
3: ഒരു പൂവിതളി നറുപുഞ്ചിരിയായി നിറമാർന്ന ചന്ദ്രികയായി.
1: ഇപ്പൊ വിളിച്ചവരൊക്കെ ആലോചിക്കുന്നുണ്ടോ, ഷടാ ഇത് ഭയങ്കര സിമ്പിൾ ആയിരുന്നല്ലോ, ഷേ എനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ എന്ന്.
3: മദമേകും മണം വിളമ്പി നാളെയും വിളിക്കും.
1: ഇതും അതുപോലെ തന്നെ ഒരു പാട്ടായിരുന്നു. നേഗീൻ, നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യമായിരുന്നു, പക്ഷെ നജീബ് ആണ് അത് പറഞ്ഞത്. അപ്പൊ നജീബെ വേഗം തന്നെ മെസ്സേജ് അയക്കൂ. നജീബിനെ പൊട്ടിക്കാൻ ഇനി ആരെങ്കിലും റെഡി ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അടുത്ത എന്റെ കയ്യിൽ ഒരു മൂന്ന് ചോദ്യങ്ങളും കൂടി ഉണ്ട്. ആ മൂന്ന് ചോദ്യങ്ങൾ എം ജി ശ്രീകുമാർ സോങ്സ് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും എന്ന് ധൈര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോ, ഇപ്പൊ തന്നെ വിളിച്ചോ 444-9417 കേട്ടോ, 444-9417. നജീബ് എന്തായാലും എനിക്ക് മെസ്സേജ് അയക്കൂ 5000-9417. അപ്പൊ നമുക്ക് നേരെ അടുത്ത മൂന്ന് ചോദ്യങ്ങൾ സെറ്റ് ആക്കിയാലോ. അപ്പോഴേക്കും അഗ്നിദേവൽ ഈ ഒരു പാട്ടിലേക്ക് പോവാം നമുക്ക്. അപ്പൊ വേഗം ഡയൽ ചെയ്തോ 444-9417 കേട്ടോ.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
0: You're listening to
2: 917 Evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
2: And
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

അതിഗംഭീരമായിട്ടാണ് ഇവിടെ ഇങ്ങനെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ കോൾസ് വരുന്നതുകൊണ്ട് ഞാൻ മാക്സിമം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് വന്ന് ഇപ്പം എത്രയായി, ഞാൻ ആദ്യം ഒരു 3-4 കോൾ എടുത്തു, അത് കഴിഞ്ഞൊരു 6-7 കോൾ എടുത്തു, ഇനി ഞാൻ കോൾ എടുത്തുകൊണ്ടേ ഇരിക്കുന്നു, നിൽക്കുന്നില്ലെന്ന്. ഈ കുറേ കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയധികം ആൾക്കാരാണ് ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആഗ്രഹമുള്ള ആൾക്കാർ, ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹമുള്ളവർ പ്ലാറ്റിനം ലിസ്റ്റിലേക്ക് ചെല്ലുക, MG ലൈവിൻ്റെ ടിക്കറ്റുകൾ എടുക്കുക. ഇവിടുത്തെ എന്തായാലും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റനിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ചോദ്യവും ഉത്തരവും ഒക്കെ ആയിട്ട് വരാം. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഉണ്ടല്ലോ ഒരുപാട് കുഞ്ഞു മക്കൾ, ഇപ്പോൾ അതാ തിരിച്ച് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ നിങ്ങൾക്ക് ബാക്ക് ടു സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു ഫ്രൈഡേ അവർക്ക് കുറച്ച് കുഞ്ഞു ഗെയിംസും അതിൻ്റെ കൂടെ കുറച്ചധികം സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് റയാദയിൽ വെച്ചിട്ട് നമ്മൾ അതിഗംഭീരമായിട്ടുള്ളൊരു ബാക്ക് ടു സ്കൂൾ ജൂനിയർ ക്ലബ്ബ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജൂനിയർ ലീഗ് ജൂനിയേഴ്സിനെ ഒക്കെ തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വളരെ സിമ്പിളായിട്ട് ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് BTS ജൂനിയർ എന്ന് പറഞ്ഞ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. 5000917 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ഓക്കെ, അങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നായിരിക്കും ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ സെലക്ട് ചെയ്യുന്നവർക്കാണ് നമ്മളുടെ കൂടെ അന്നത്തെ ദിവസം ഫ്രൈഡേ മോർണിംഗ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ കുട്ടികളെല്ലാവരും വരണം, മോർണിംഗ് തന്നെ വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം, ആകെ ചെറിയ സമയം മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനോടൊപ്പം ഗിഫ്റ്റുകളും. അപ്പം മറക്കാതെ വേഗം തന്നെ കുഞ്ഞുങ്ങളുടെ പേരും അതുപോലെ എത്ര വയസ്സാണ് കുട്ടികൾക്കെന്നും കൂടി ഒന്ന് മെസ്സേജ് അയക്കുക. 5000917 എന്ന നമ്പറിലേക്ക്, 5000917 ലേക്ക് കേട്ടോ. അപ്പൊ കുട്ടികളുടെ പേരും നമ്പറൊക്കെ അയച്ചോളൂ. ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് ബാക്കി കുട്ടികൾക്കുള്ള ചോദ്യങ്ങൾ കൊടുക്കട്ടെ. അപ്പൊ കേട്ടോണ്ടിരിക്കുക തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. നമുക്ക് കേരളനാട് എന്ന് പറയുന്ന ആ ഒരു ഇപ്പം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന, ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻഡിപെൻഡൻസ് സോങ്, അതൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് ക്യുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
1: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ. To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: സമയം 8 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ് ബലഷ്ടമിയാണ് കൂടിയുള്ളത്. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മുടെ ഗെയിം ബോക്സിൽ ഇന്നത്തെ ചോദ്യങ്ങൾ, അതായത് പാട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗിലാണ്. ആരൊക്കെയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നോക്കാം.
3: 917 evenings game box.
2: അറ്റ ടൈം എടുക്കാൻ പറ്റുന്ന മാക്സിമം കോൾ ഞാൻ എടുക്കൂട്ടോ. നോക്കാം നമുക്ക് ആരൊക്കെയാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്.
4: ഹലോ, ആൻസി ആണ്.
2: ആൻസി, ഓക്കെ. ആൻസി റെഡി ആണോ?
4: അയ്യോ,
2: ഓക്കെ, പറയുന്ന ഇല്ലയോ അടുത്ത ചോദ്യം.
5: വൈഡൂര്യമായി
2: തേർട്ടി സെക്കൻഡ്സ് കഴിഞ്ഞു. എന്നാലും ആദ്യ രണ്ടാമത്തെ ഒന്നും കിട്ടുന്നില്ല.
4: അങ്ങനെ
2: പറഞ്ഞില്ല, പാട്ട് പറയണം.
4: കിട്ടുന്നില്ല.
2: എന്തായാലും ഒരുപാട് സന്തോഷം വിളിച്ചതിൽ കേട്ടോ.
4: താങ്ക്
2: യു, താങ്ക്
6: യു. ഓക്കെ
2: ബൈ. സജിനെ റെഡി ആണോ? കിട്ടിയോ?
6: നാടോടി പൂത്തിങ്കൾ ആ പാട്ടിന്റെ,
2: ആ പാട്ടിനെ പോലുണ്ട് ഇല്ലേ?
6: അതെ.
2: ആ ഓക്കെ, എന്നാ അടുത്ത പാട്ടിലേക്ക് പോട്ടെ.
5: വലം കാൽ കുണരും കൊലുസിൻ ചിരി വൈഡൂര്യമായി താരങ്ങൾ.
2: കിട്ടിയോ?
6: ആവണി പൊന്നു ഞാലാച്ച.
2: ഓക്കെ, അടുത്തത് അടുത്തത്. അയ്യോടാ, ഇത് ഭയങ്കര സിമ്പിളാ. കുഴപ്പമില്ല, ഒരുപാട് സന്തോഷം വിളിച്ചില്ല. ആരാണ്?
7: ഷെഫീഖ്.
2: ഡൺ, 30 സെക്കൻഡ്സ് തുടങ്ങുന്നു.
7: നാടോടി പൂത്തിങ്കൽ.
2: ഓക്കെ, അടുത്തത്.
5: വലം കാൽ കുണരും കൊലുസിൻ ചിരി വൈഡൂര്യമായി താരങ്ങൾ.
7: അപ്പൂട്ടന്റെ പാട്ടാണ് പേ, അതിന്റെ പല്ലവി കിട്ടുന്നില്ലല്ലോ.
2: സമയം പോകുന്നു വേഗം.
7: ഒരു മിനിറ്റ്.
2: ഓക്കെ, ഒരെണ്ണം കൂടി കേൾപ്പിച്ചേരാം ഞാന്. ഇത് കിട്ടിയോ?
7: ഇല്ല, അറിയാം, പക്ഷേ കിട്ടുന്നില്ല.
2: ആണോ, കുഴപ്പമില്ല. എന്തായാലും ഷെഫീക്ക് അടിപൊളി ആയിട്ട് ട്രൈ ചെയ്തു കേട്ടോ.
7: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ ബൈ.
8: ഹലോ,
2: ഹായ്, ആരാണ്?
8: ജ്യോതിക.
2: ജ്യോതിക, എന്താണ് ജ്യോതിക ഭയങ്കര ചിരിക്കുന്നേ?
8: അത് എക്സൈറ്റ്മെന്റ്
2: ആണോ? ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എടുക്കാം എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു. അപ്പൊ നോക്കുമ്പോ ഒരാൾ ചിരിക്കുന്നു. ജ്യോതിക എന്ത് ചെയ്യണം, പഠിക്കുകയാണോ?
8: ഞാനിപ്പോ ക്ലാസ്സിൽ വന്നതാണ്.
2: ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ?
8: 6ാം ക്ലാസ്സില്.
2: ആ ഓക്കെ, അപ്പൊ ആരെങ്കിലും ഉണ്ടോ മോളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്?
8: എന്റെ അമ്മയുണ്ട്.
2: ആ ശരി. ഓ, എല്ലാത്തിനും ചിരിയാണല്ലോ. ശരി ശരി. ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഡൺ ഡൺ. അപ്പൊ ജ്യോതിക ദാ കേട്ടോളൂ, മോളുടെ 30 സെക്കൻഡ്സ് ഇപ്പൊ തുടങ്ങും
5: കേട്ടോ.
2: അമ്മയ്ക്കറിയോ ചുച്ചുക്ക്?
8: നാടോടി
2: പൂന്തിങ്കൾ.
8: പൂന്തിങ്കൾ.
2: ഓക്കെ, അടുത്തത്.
5: വലം കാൽ കുണരും കൊലുസിൻ ചിരി വൈഡൂര്യമായി താരങ്ങൾ.
2: അറിയോ? ഒരു മിനിറ്റ് ഒന്നും ഇല്ല, 30 സെക്കൻഡ്സേ ഉള്ളൂ. ഓക്കെ, അടുത്തത്. അടിപൊളി, ഇത്രയും നേരം ഇത് ആർക്കും പറയാൻ പറ്റാതിരിക്കുന്നു. അവസാനം വിളിച്ച് അടിപൊളിയായിട്ട് ആൻസർ നൽകിയല്ലോ. അടിപൊളി. എന്തായാലും അമ്മയും മോളും ഇന്ന് തകർത്തു കേട്ടോ. ഒരുപാട് സന്തോഷം. ഓക്കെ ശരി ശരി, ബൈ.
3: 917 evenings game box.
2: അങ്ങനെ നമ്മുടെ ഗെയിം ബോക്സിൽ അതിഗംഭീരമായിട്ട് ലാസ്റ്റ് വിളിച്ച് കൊണ്ടുപോയി എന്ന് പറയില്ലേ, അതേപോലെയാണ് അതിഗംഭീരമായിട്ടാണ് മത്സരിച്ചത്. സൂപ്പറായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.

അവർ രണ്ടേലും മത്സരിച്ച് ലൈക് എന്താ പറയാ രസമുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ കേട്ടിരിക്കാൻ തന്നെ. എന്തായാലും മോള് ഭയങ്കര പേടിച്ച് പേടിച്ച് വിറച്ചൊക്കെ വിളിച്ച അവസാനം, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു ആളുടെ സംസാരം കേൾക്കാനും. എന്തായാലും ജ്യോതികുട്ടി അടിപൊളി കേട്ടോ. ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ഒരുപാട് ഒരുപാട് കോൺടെസ്റ്റുകൾ ഉണ്ടാവുന്നതായിരിക്കും. രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമാണ് പൊന്നോണം എം ജി ലൈവ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം, അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം. സോ ഇനിയുള്ള ദിവസങ്ങളും കുറച്ച് കൂടുതൽ ജാഗ്രതയോടുകൂടി അദ്ദേഹത്തിന്റെ പാട്ടുകൾ പറയാനായി ഞാൻ ചോദ്യങ്ങൾ കുറച്ചുകൂടി ടഫാക്കാൻ നോക്കാം. കാരണം ഇത് ഭയങ്കര സിമ്പിൾ ആവുന്നുണ്ടോന്ന് എനിക്കൊരു ഡൗട്ട്. എന്തായാലും അടിപൊളി കേട്ടോ ഇന്നത്തെ ഗെയിം ബോക്സ്. അങ്ങനെ ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. ഒരുപാട് കോൾസ് എടുത്തു, ഒരുപാടെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കോൾസ് എടുത്തു. ആൻഡ് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമ്മൾ എടുത്തു. ലാസ്റ്റ് പറഞ്ഞതാണ് റൈറ്റ് ആൻസേഴ്സ്. ഒന്ന് നാടോടി പൂന്തിങ്ങൾ, ഒന്ന് ആവണി പൊന്നൂഞ്ഞാൽ, ഒന്ന് പച്ചക്കറി കയത്തട്ടിൽ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നേരെ നാടോടി പൂന്തിങ്ങൾ ഇപ്പം കേൾക്കാം. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ബാക്കി വിശേഷങ്ങൾ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഹായ്, ഞാൻ മാല പാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings.

0: Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: അങ്ങനെ ഒരു നല്ല രസകരമായിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു ഗെയിം ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയം സത്യം പറയല്ലോ, എൻ്റെ വാക്കുകളിൽ ചെറുതായിട്ടൊരു വിറയൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, നിങ്ങൾ പുറത്ത് ചൂടെടുത്ത് ഹ്യൂമിഡിറ്റിയിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ ഈ സ്റ്റുഡിയോയുടെ ഉള്ളിൽ സത്യമായിട്ടും നല്ല തണുപ്പത്ത് വിറച്ചിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കൈയും കാലൊക്കെ മരവിച്ചു പോയി. അതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു വിറയിൽ, ഒന്നും വിചാരിക്കരുത്. ഓക്കെ, എന്തായാലും നമ്മളിങ്ങനെ എം ജി ശ്രീവാസ് ഷോവിനെ കുറിച്ചിട്ടൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏറ്റവും വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അന്നത്തെ ദിവസം തന്നെ, അതായത് ഈ വരുന്ന ഫ്രൈഡേ തന്നെ മോർണിംഗ് നടക്കാനായിട്ട് പോകുന്ന ഈ ഒരു BTS അല്ലെങ്കിൽ ബാക്ക് ടു സ്കൂൾ ഫോർ ജൂനിയേഴ്സ്, അത് ഗംഭീരമായിട്ടാണ് അതിൻ്റെ രജിസ്ട്രേഷൻസ് വരുന്നത്. ലാസ്റ്റ് ഫ്യൂ മോർ അവേഴ്സ്, നാളെ രാവിലെ കൊണ്ട് ഈ ഒരു രജിസ്ട്രേഷൻ ക്ലോസ് ആവും. അപ്പോൾ അതിനു മുൻപ് കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ നിങ്ങൾക്ക് അതിഗംഭീരമായി സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് ചെറിയ ചെറിയ ഗെയിംസുകളും അതിൻ്റെ കൂടെ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് ഹാപ്പി ആക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ തന്നെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാം കേട്ടോ.
5: സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലഫ്സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
6: CCI accredited Riyada Medical Center. Ella divasavum ningalkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
5: Hygiene and wellness partner Johnson's. 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
4: സോ ബാക്ക് ടു സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളുടെ പേരും വയസ്സും മാത്രം മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ ഓൾറെഡി പുറത്തേക്ക് കുറേ ആൾക്കാരൊക്കെ പോയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ പല ഇടങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ഇൻഫർമേഷൻ വരുന്നുണ്ട്. പുറത്ത് നല്ല തിരക്കാണ്, വക്രയിലേക്ക് പോകുന്ന റോഡ്, ഈവൻ ഓൾഡ് എയർപോർട്ട് റോഡ്, അവിടെയൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു തിരക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്ലോ മൂവിങ് ട്രാഫിക് ആണ്. വൈ? ബിക്കോസ് പീപ്പിൾ ആർ ജസ്റ്റ് ഔട്ട്സൈഡ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാഗ്, ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ്, ഷൂസും ചെരുപ്പ് ഒന്നല്ലേ, അത് തന്നെ, അതിൻ്റെ കൂടെ വാട്ടർ ബോട്ടിൽ, പിന്നെ ടിഫിൻ ബോക്സ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴല്ലോ ടിഫിൻ എവിടെയാ, കുപ്പി എവിടെയാ, ഒന്നും കാണൂലെന്ന് എല്ലാം കളഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മേടിക്കലായിരിക്കും ഇപ്പോഴത്തെ ഒരു കൈൻഡ് ഓഫ് ഹറിബറി ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നാട്ടിൽ നിന്ന് എത്തിയ ആൾക്കാർക്കൊക്കെ ഈ ഒരു കുട്ടികളെ ജസ്റ്റ് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നതിന് മുൻപായിട്ട് ഒന്ന് ഹാപ്പി ആക്കാനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ കുട്ടിയുടെ പേരും അതുപോലെ വയസ്സും മാത്രം മെസ്സേജ് അയച്ചാൽ മതി. 5000917 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക്. അത് പറഞ്ഞുകൊണ്ട് പി ഉണ്ണികൃഷ്ണൻ പാടിയ കാതലിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകും.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
5: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
4: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തി

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക് അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സണോ 91.7 ഫെമിനിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഇവിടെ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരുപാട് കുട്ടികൾ ഇങ്ങനെ റെഡി ആവുന്നതിൻ്റെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ട്രാവലിംഗിലാണെന്ന് അറിയാം. ഇപ്പോൾ ഒരുപാട് പേര് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്കൊക്കെ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നൊരു സമയമാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ കുറച്ച് സ്ലോ മൂവിങ് ട്രാഫിക് ആണെന്നും പറയുന്ന കേട്ടു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എന്തായാലും ഇതിനിടയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ദേഷ്യം വരുന്നൊരു സംഭവമാണ് ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് പുറകിൽ വന്നിട്ട് നല്ല പോലെ ഈ എന്താ പറയുക ലൈറ്റ്, അതും ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർന്ന്. അപ്പം അങ്ങനത്തെ ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്കങ്ങ് ദേഷ്യം വരും, കണ്ണുവേദന എടുക്കുന്നത്. അതൊരു വൃത്തികെട്ട ദിവസമായിരുന്നു അന്നത്തെ ദിവസമെങ്കിൽ, തലവേദന പിടിച്ചൊരു ദിവസമായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. ദേഷ്യം വരുന്നു, ആകെ മൊത്തത്തിൽ എന്താ പറയുക, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ദേഷ്യം. ആ ലെവലിലേക്ക് എത്തിപ്പോവും. എൻ്റെ കാര്യം അങ്ങനെയാണ്. എന്തായാലും മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ ഇപ്പോൾ വാൺ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വാഹനം ഓടിക്കുന്ന ആൾക്കാരോടും പ്രോപ്പർലി, അതായത് നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ എന്താണോ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന, ഡ്രൈവേഴ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാത്ത രീതിയിലുള്ള ലൈറ്റ്, അത് വേണം ലൈറ്റ് സെറ്റിംഗ് ആയിട്ട് വേണ്ടത്. അല്ലാതെ ഇംപ്രോപ്പറായിട്ട് ഹൈ ബീം ഹൈലൈറ്റുകളും അതുപോലെ തന്നെ ഈ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയും, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഈവൻ വയലറ്റ് കളറിലേക്ക് ലൈറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെയായിട്ടും. അങ്ങനെ റിസ്ക് ഓഫ് ആക്സിഡൻസ് ആൻഡ് ട്രാഫിക് റെഗുലേഷൻസ് ഒക്കെ തന്നെ വയലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മിനിസ്ട്രി ഒന്നും കൂടി എടുത്ത് പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ വിഷൻ പ്രശ്നം വരുന്ന രീതിയിലുള്ള ലൈറ്റുകൾ അറ്റ് നൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. ചില സമയത്ത് നമുക്ക് റൈറ്റ് എടുക്കണമായിരിക്കും, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് മാറണമായിരിക്കും. ഇവരുടെ ലൈറ്റ് കാരണം നമുക്ക് നേരെ പോലും നോക്കാൻ പറ്റാത്ത രീതിയിൽ, ബാക്കിൽ എന്താ നടക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒരു ബ്രൈറ്റ് ലൈറ്റും കൊണ്ട് ചില ആൾക്കാർ വരും. ഇവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാനിങ്ങനെ ചില സമയത്ത് വിചാരിക്കാറുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ. ചില സമയത്ത് ഓപ്പോസിറ്റ് റോഡിൽ വരുന്നവർ അത്രയും ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ മുൻപിലൊന്നും കാണുകയില്ല. അതാണ് ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി MOA എടുത്ത് പറഞ്ഞിരിക്കുന്നത്. സോ മേക്ക് ഷുവർ യു ഡോണ്ട് യൂസ് ദാറ്റ്. ഇപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ചില വലിയ കാറുകളിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, ആവേശമൊക്കെ ആവാം, പക്ഷേ ബാക്കിയുള്ളവരും വണ്ടി ഓടിക്കുകയാണ്, അതും കൂടി താങ്കളൊന്ന് ഒന്ന് മനസ്സിൽ വയ്ക്കുക. സമാധാനത്തിൽ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞ് ഒരു സമാധാനത്തിന് വേണ്ടി ഒരു പാട്ടും കൂടി വെച്ച് തന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ഇനി നാളെ നമുക്ക് വൈകുന്നേരം വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാം. ചിൽഡ്രൻ ടാറ്റാ ബൈബൈ എവ്രി വൺ, ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്. ചിന്മയ് പാടിയ ഒരു പാട്ടാണ്, ടഗ് ലൈഫിലെ പാട്ടാണ്. ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് ഈ ഒരു രാത്രി അങ്ങനെ പോട്ടെ, നല്ല മെലോഡിയസ് ആയിട്ട്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
3: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
0: Evenings.

ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു റേഡിയോ സുനു. ബോബിയാണ് കൂടെ ഉള്ളത് സുനു മെലഡീസിൽ. എന്തൊക്കെയാണ് എന്റെ വിശേഷങ്ങൾ? വീണ്ടും നമ്മൾ അങ്ങനെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന ഒരു സമയത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഇത് മാത്രമായൊരു സമയം, അതായത് കുറെ പാട്ടുകളും കഥകളും വിശേഷങ്ങളുമായി. തിരക്കുകൾക്കൊക്കെ കഴിഞ്ഞ് നമുക്കായിട്ട് തന്നെ കുറച്ച് സമയം മാറ്റി വെക്കുമ്പോൾ കുറച്ച് നല്ലധികം പാട്ടുകളൊക്കെ ആയിട്ടുള്ള ഒരു യാത്ര. സുനു മെലഡീസിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാനിതിങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ബിക്കോസ് സോഷ്യൽ മീഡിയ എടുത്ത് സ്ക്രോൾ ചെയ്ത് ഒന്നും നമ്മൾ പോയാൽ ഒരു നാല് വീഡിയോയിൽ രണ്ടോ ഒന്നോ ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ പാട്ടിലും കൂടുതൽ റിലീസാകാതെ പോയ അന്ന എന്ന ചിത്രത്തിലെ യവന കഥയായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. ശരിക്കും വല്ലാത്തൊരു ഒരു ഒരു എന്താ പറയാ ഒരു മൊമെന്റ് ആയിരിക്കണം അന്ന സിനിമ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ആളുകൾക്കെന്ന് ഞാൻ വിചാരിച്ചു. ബിക്കോസ് എത്രയോ കാലങ്ങൾക്ക് മുന്നെടുക്കാനിരുന്ന ഒരു ചിത്രം, അതിനായിട്ട് വേണ്ടി ഒരു സംഗീത സംവിധായകനും ലിറിസിസ്റ്റ് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ചില കാരണങ്ങൾ കൊണ്ട് സിനിമ റിലീസ് ആവാതിരിക്കുന്നു. പാട്ട് ഓഡിയോ കാസറ്റുകളിലായി അന്നത്തെ കാലത്ത് ആളുകൾ കേട്ടിരിക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം ഒരു സിനിമ വന്നപ്പോൾ അതിലൂടെ ആ പാട്ടിന്റെ ചെറിയ നാല് വരികൾ കേൾപ്പിച്ചപ്പോൾ തന്നെ ജനറേഷൻ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ആ പാട്ടിനെ ഏറ്റെടുത്തു സിനിമ റിലീസായതുപോലെ.

ഡേയ്സിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കഥ വരുന്നു. സഹപാഠിയും കവിയുമായ ഒ എൻ വി സാറിനോടാണ് ആദ്യം കഥ പറയുന്നത്. ഒരു സിനിമ പോലെ മനോഹരമായിരിക്കുന്നു എന്നാണ് ഒ എൻ വി സാർ അതിനെ ഒരു അഭിപ്രായം പറഞ്ഞത്. നോവലോ ചെറുകഥയോ ആക്കുന്നതിന് പകരം ഇതൊരു തിരക്കഥയാക്കാമെന്നും നല്ലൊരു സിനിമയാക്കാമെന്നും ശരിക്കും ഒ എൻ വി സാറാണ് പറയുന്നത്. ഒ എൻ വി സാറിന് വളരെ അടുപ്പമുള്ള ഒരു ഡയറക്ടറിനെ ഇത് ഏൽപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് അത് മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. അങ്ങനെയാണ് ഈ തിരക്കഥ ജോഷി സാറിലെത്തുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് വിരമിച്ച പ്രശസ്തനായ ഒരു സാഹിത്യകാരൻ എന്ന നിലയിലായിരുന്നു ജോഷി സാർ മോഹൻ സാറിനെ പരിചയപ്പെടുന്നത്. ലളിതാംബിക അന്തർജനത്തിന്റെ മകനാന്നുള്ള കാര്യമൊക്കെ പിന്നീടാണ് അറിഞ്ഞത്. ആദ്യ വായനയിൽ തന്നെ ജോഷി സാറിന് കഥ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഇത് സുഹൃത്തും ഗാനരചയിതാവുമായ ഷിബു ചക്രവർത്തി സാറിനെ ഏൽപ്പിച്ചു. ഷിബു സാറിനും ഈ കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു. ദേവികുളം സബ് കളക്ടറായ ഹരി എന്ന ബ്രാഹ്മണ യുവാവും അന്ന എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയും തമ്മിലുള്ള ഒരു വിശുദ്ധ പ്രണയത്തിന്റെ കഥയായിരുന്നു ഈ അന്ന. നായകനായ അരവിന്ദ് സ്വാമിയും നായികയായ ശ്രീദേവിയുമാണ് ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത്. ഇതിൽ അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടറിന് ഒരു ഇളയച്ചനുണ്ട്, ഒരു സംഗീതജ്ഞൻ. അദ്ദേഹത്തിന്റെ കഥാപാത്രം ഒടുവിൽ ഉണ്ണികൃഷ്ണനെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അന്ന അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന സംഗീതം പഠിക്കുന്നതും മറ്റ് സിനിമയിലെ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ഈ കഥ പോകുന്നത്. വർക്കലയിൽ ജോഷി സാറിന്റെ നാട്ടുകാരനും അബു ഫിലിംസിന്റെ ഉടമയുമായ ബൽറാം എന്നൊരു പ്രൊഡ്യൂസർ ആ സമയത്ത് ഈ സിനിമ ചെയ്യാനുമായിട്ട് ജോഷി സാറിനെ സമീപിച്ചു. അങ്ങനെ സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഔസേപ്പ് ബച്ചൻ സാർ ഈണമിട്ടു, ഷിബു ചക്രവർത്തി സാർ പാട്ടുകൾ എഴുതി, 8 ഗാനങ്ങൾ ആദ്യം തന്നെ റെക്കോർഡ് ചെയ്തു. അതിലൊന്നാണ് യവനകഥ. ജോഷി സാറിന് ഒരു നിർബന്ധമുണ്ടായിരുന്നു, അന്നുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് സോങ്ങുകൾക്ക് വിഷ്വൽ ബ്യൂട്ടി കുറച്ചും കൂടെ കൂട്ടണം. അങ്ങനെ അവർ പ്രധാന ലൊക്കേഷൻ മൂന്നാറായി തീരുമാനിച്ചു. ജോഷി സാറും ക്യാമറമാൻ ജയനൻ വിൻസെന്റ് സാറും കൂടി ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്തു, ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പക്ഷെ ഇതിനിടയിൽ അരവിന്ദ് സ്വാമിയും ശ്രീവിദ്യയുടെയും ഡേറ്റുകൾ തമ്മിൽ ക്ലാഷായി. ജോഷി, അരവിന്ദ് സ്വാമി, നീന കൂട്ടുകെട്ടിൽ പണം തുടങ്ങാമെന്ന് പിന്നീട് തീരുമാനിച്ചു. പക്ഷെ അപ്പോഴേക്ക് അരവിന്ദ് സ്വാമിയുടെ ഡേറ്റുകൾ ക്ലാഷായി. അങ്ങനെ ഷൂട്ട് നീണ്ടു നീണ്ടുപോയി. ഈ സമയത്താണ് സൈന്യം എന്ന സിനിമയുടെ തിരക്കഥ പുരോഗമിക്കുന്നത്. അത് ചിത്രീകരിക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അങ്ങനെ അബു ഫിലിംസ് ഈ ചിത്രത്തിൽ എവോഷൈനൊപ്പം നിർമ്മാണ പങ്കാളിയായി സൈന്യം ചെയ്യാൻ തീരുമാനിക്കുന്നു. ജോഷി സാറും ആ സിനിമയുടെ ഷൂട്ടുമായി മുന്നോട്ട് പോയി. അങ്ങനെ അന്ന എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കാതാവുകയും 95 മാഗ്ന സൗണ്ട് 8 ഗാനങ്ങൾ അടങ്ങിയ കാസറ്റ് പുറത്തിറക്കി. ഇതിലൊരു സങ്കടം എന്താന്ന് വെച്ചാൽ 99 മോഹൻ സാർ മരിക്കുമ്പോൾ സുഹൃത്തുക്കൾക്കിടയിൽ വീണ്ടും ചർച്ചയായി. പ്രശസ്തനായ ഒരു സഹസംവിധായകൻ അതിനു മുൻപേ ഈ തിരക്കഥ വായിക്കാനായി വാങ്ങിക്കൊണ്ടു പോയിരുന്നു. മോഹൻ സാറിന്റെ സുഹൃത്തുക്കൾ ഈ സഹസംവിധായകനെ തേടി വീട്ടിലെത്തിയെങ്കിലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹവും ഈ ലോകം വിട്ടുപോയി എന്നറിഞ്ഞു. തിരക്കഥ വീട്ടിലുണ്ടെങ്കിൽ കണ്ടെത്തി നൽകാമെന്ന് വീട്ടുകാർ വാക്ക് കൊടുത്തെങ്കിലും ഇതുവരെ അവർക്കത് കണ്ടെത്താനായില്ല. ഒരുപക്ഷെ വായിക്കാനോ മറ്റും ഏതെങ്കിലും സംവിധായകനെ അദ്ദേഹം ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ അന്ന വീണ്ടും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിന്റെ യഥാർത്ഥ തിരക്കഥ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. മലയാള സിനിമയിലെ രാജശില്പികൾക്കെല്ലാം തന്നെ പ്രിയപ്പെട്ടതായി മാറിയ ആ പ്രണയകഥ ശരിക്കും എങ്ങനെയായിരിക്കും? ഈ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലൊരു വിഷ്വൽ വരുന്നുണ്ടാവില്ലേ?

0: 91.7 FM, Qatar's favorite radio station.
1: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: ഹായ് നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുലോ.

0: सुनो मेलोडीज
1: റേഡിയോ സുനോ ബോബിയാണ് കൂടെയുള്ളത്. സുനോ മെലഡീസ്, ഇന്നത്തെ സുനോ മെലഡീസിലൂടെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, അന്ന മൂവിയിൽ, അതായത് റിലീസാവാതിരുന്ന അന്ന എന്ന ചിത്രത്തിലെ യവന കഥയിലെ സോങ് ബെത്ലഹേം കുടുംബ യൂണിറ്റിൽ ചെറുതായി കേട്ടപ്പോൾ തന്നെ ഒരു വല്ലാത്ത ഓളമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് കമ്പോസ് ചെയ്ത പാട്ടിന് ഇന്നും ഇന്നത്തെ ജനറേഷനും എല്ലാവരുമായി കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സത്യത്തിൽ അന്നേ പോലെ, അല്ലെങ്കിൽ ഈ പാട്ടുപോലെ, ഇന്നും വെളിച്ചം കാണാനും നമ്മുടെ ഇടയിലേക്ക് കുറേയും കൂടെ ആഴത്തിൽ ഇറങ്ങാൻ കാത്തിരിക്കുന്ന ഒത്തിരി ചിത്രങ്ങളിലെ പാട്ടുണ്ട്. അതായത് റിലീസാകാതെ പോയ ഒരുപാട് സിനിമകളിലെ പാട്ട്. പല പാട്ടുകളും നമുക്ക് അറിയാം, പക്ഷെ ഇതൊക്കെ റിലീസാകാതെ പോയ ആ കഥയോ ആ വിഷ്വലോ ഒക്കെ എന്താണെന്ന് പോലും നമുക്ക് ഇന്നും അറിയാത്ത ചില മനോഹര ഗാനങ്ങൾ, അങ്ങനത്തെ പാട്ടുകളിലൂടെയാണ് ഇന്നത്തെ സുനോ മെലഡീസിന്റെ യാത്ര. ദേവദാസി എന്നൊരു ചിത്രമുണ്ട്, ഓർമ്മയുണ്ടോ? പലരും വിചാരിക്കുന്നത് ഈ സിനിമ തിയേറ്ററുകളിൽ വന്ന് വലിയ വിജയം നേടിയ ഒരു സിനിമയാണെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ദേവദാസി ഒരിക്കലും തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടില്ല. അടൂർ പത്മകുമാർ നിർമ്മിച്ച് പ്രശസ്ത സംവിധായകൻ ജെ ശശികുമാർ സാർ സംവിധാനം ചെയ്ത സിനിമയാണ്. 1979-80 കാലഘട്ടത്തിൽ ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായെങ്കിലും ചില സാങ്കേതിക സാമ്പത്തിക കാരണങ്ങളാൽ ഇത് വെളിച്ചം കണ്ടില്ല. സിനിമ റിലീസ് ആയില്ലെങ്കിലും HMV ഗ്രൂപ്പ് പുറത്തിറക്കിയ ഈ ചിത്രത്തിലെ പാട്ടുകൾ മലയാളി പ്രേക്ഷകർ അന്ന് നെഞ്ചിലേറ്റുകയായിരുന്നു. ലളിതമായ ഓർക്കസ്ട്രേഷൻ ഉപയോഗിച്ച് സലീലിന്റെ ഒരിക്കൊരു പാട്ടിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ദാസേട്ടനാണ് ഇത് പാടിയേക്കുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഇത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്, ഒരു വിരഹമാണ് ഈ പാട്ടിന് കൊടുത്തേക്കുന്ന മൂഡ്. 79 കാലഘട്ടത്തിൽ റിലീസാകാതെ പോയ ദേവദാസി എന്ന ചിത്രത്തിൽ ഈ പാട്ട് എന്തെങ്കിലും മറ്റൊരു സിനിമയുടെ ഭാഗമാകുമായിരിക്കുമോ?

0: सुनो मेलोडीज
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത്, സുനോ മെലഡീസിൽ. ഇപ്പൊ എല്ലാവരും റിലീസാകാതെ അന്ന ചിത്രത്തിലെ യവന കഥയിലെ പാട്ടിന്റെ പിന്നാലെയാണല്ലോ. എന്നാൽ സുനോ മെലഡീസും ഇതുപോലെ റിലീസാകാതെ പോയ ചില ചിത്രങ്ങളിലെ, എന്നാൽ ഹിറ്റായ ചില പാട്ടുകളുണ്ട്, അതിന്റെ പിന്നാലെയാണ്. ദേവദാസ് എന്ന ചിത്രത്തിൽ ഒരു നാൾ വിഷം നേരി നമ്മൾ നേരത്തെ ഇപ്പൊ കേട്ടായിരുന്നു ഇല്ലേ. ഇതേ സിനിമയിലെ എല്ലാ പാട്ടുകളും ആക്ച്വലി സൂപ്പർ ഹിറ്റാ. അതുകൊണ്ട് ഒരു പാട്ടും കൂടെ, ഒരു നാൾ വിഷം നേരി ഒരു കരൾ അലിയിക്കുന്ന ഒരു വിഷാദ ഗാനമാണെങ്കിൽ തികച്ചും വ്യത്യസ്തമായ ഒരു നാടൻ പാട്ടിന്റെ ഈണവും കുറച്ച് ഒരു ഖവാലി സ്റ്റൈലും ഭയങ്കര എനർജറ്റിക് ആയ ഒരു പാട്ടും കൂടെ ഉണ്ട്. സിനിമാ തിയേറ്ററുകളിൽ എത്തിയില്ലെങ്കിലും അക്കാലത്ത് റേഡിയോകളിൽ ഏറ്റവും കൂടുതൽ പ്രക്ഷേപണം ചെയ്തിരുന്നതും ജനങ്ങൾ മൂളി നടന്നതുമായ ഒരു പാട്ടാണ് ഇതെന്ന് കേട്ടിട്ടുണ്ട്. മലയാള സിനിമയിൽ റിലീസ് ചെയ്യാത്ത ചിത്രങ്ങളുടെ ചരിത്രം എടുത്താൽ അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പേരും ദേവദാസിയുടെയാണ്. കാര്യം ഇതിലെ പാട്ടുകൾ അത്രയും ഹിറ്റായതുകൊണ്ട് ഈ സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇതൊരു ചെറിയ ബഡ്ജറ്റ് സിനിമ ആയിരുന്നില്ല എന്നുള്ളതാണ്. അക്കാലത്ത് അന്നേ വരെ മലയാള സിനിമ കാണാത്തൊരു വലിയ സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു ദേവദാസ് എന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കാനായിട്ട് ഡയറക്ടർ ശശികുമാർ പ്ലാൻ ചെയ്തിരുന്നത്. പ്രേം നസീർ, മധു, ജയൻ, സോമൻ, സുകുമാരൻ, കൂടാതെ പുതുക നായകൻ കമൽ ഹാസൻ, ഇവരെ എല്ലാം ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മെഗാ പ്രോജക്റ്റ് ആയിരുന്നു ദേവദാസി. പക്ഷെ വെളിച്ചം കാണാതെ പോയ ഒരു ചിത്രവും പാട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നമ്മൾ ഈ കേൾക്കുന്ന പാട്ടിൽ കൈയൊക്കെ കൊട്ടി ഡാൻസൊക്കെ കളിക്കുന്ന ഒരു

0: മോർണിംഗ് സവാരി. ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
5: you're home. Hello, Namaskaram. I'm Sudev Nair.
6: Anjyotile Michael eduthunna njan korchodi mariyada pradeeksh.
7: You are listening to
5: Radio Suno 91.7 FM.

0: सुनो मेलोडीज सुनो मेलोडीज
1: वेलकम बैक टू रेडियो सुनो बॉबी ആണ് കൂടെയുള്ളത് सुनो मेलोडीज ഇന്ന് सुनो मेलोडीज സോഷ്യൽ മീഡിയ എല്ലാം റിലീസ് ആകാതെ പോയ അന്ന എന്ന ചിത്രത്തിലെ യവന കഥയുടെ പിന്നിലാണെങ്കിൽ സുനോ മെലഡീസ് അതുപോലെ എവർഗ്രീൻ ആയ ചില റിലീസ് ആകാത്ത ചിത്രത്തിലെ ചില പാട്ടുകളുടെ പിന്നിലെ കഥകളിലൂടെയാണ്. എന്നെങ്കിലും ഈ പാട്ടുകളൊക്കെ ഇനി ഏതെങ്കിലും സിനിമയുടെയൊക്കെ ഭാഗമായാൽ കുറച്ചും കൂടെ റീച്ച് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു സിനിമയാണ് പാമരം. ഈ ചിത്രം കേട്ടിട്ടുണ്ടോ? സുരേഷ് ഉണ്ണിത്താന്റെ സംവിധാനത്തിൽ 93 പുറത്തിറങ്ങാനിരുന്നൊരു സിനിമയാണ്. എന്നാൽ റിലീസ് ചെയ്യാൻ സാധിക്കാതെ പോയ ഒരു ചിത്രവും. സിനിമ തിയേറ്ററുകളിൽ എത്തിയില്ലെങ്കിലും ഇതിലെ പാട്ടുകൾ മലയാളികൾക്കിടയിൽ വളരെയധികം ജനപ്രിയമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കൈതപ്രമാഷിന്റെ വരികളും ജോൺസൺ മാസ്റ്ററിന്റെ സംഗീതവുമായിരുന്നു. ഇതും ഒരു മൾട്ടി സ്റ്റാർ കാസ്റ്റ് എന്ന് വേണം പറയാൻ. കാര്യം സുരേഷ് ഗോപി, റഹ്മാൻ, വിക്രം, ശോഭന, ഊർവശി, മുരളി, ജഗദീഷ് ശ്രീകുമാർ ഒക്കെ ആയിരുന്നു ഇതിൽ അഭിനയിക്കാൻ വിചാരിച്ചിരുന്ന സ്റ്റാർ കാസ്റ്റ്. ഈ ചിത്രത്തിൽ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന 90s ഇങ്ങനെ മികച്ച സബ്ജക്റ്റുകളും പാട്ടുകളൊക്കെ ഉണ്ടായിട്ടും റിലീസ് ചെയ്യാൻ പറ്റാതെ പോയ നിരവധി സിനിമകളുണ്ട്. സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റുകളെ മാത്രം ആശ്രയിക്കാതെ നല്ല കഥകൾ ചെയ്യാൻ ശ്രമിച്ച സുരേഷ് ഉണ്ണിത്താനെ പോലുള്ള സംവിധായകർക്ക് അക്കാലത്ത് വിതരണക്കാരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു സപ്പോർട്ട് കിട്ടാതെ പോയതും ഈ ചിത്രം റിലീസാകാതെ ഇരുന്നതിന്റെ ഒരു കാരണമാണ് എന്ന് കേട്ടിട്ടുണ്ട്. 6 പാട്ടുകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തിരുന്നത്. ദാസേട്ടൻ, ജാനകിയമ്മ, ചിത്രചേച്ചിയൊക്കെയാണ് ഇതിലെ പാട്ടുകൾ പാടിയിരുന്നത്. അതിൽ ദാസേട്ടനും ചിത്രചേച്ചിയും പാടിയ ഒരു മനോഹര ഗാനമുണ്ട്. ഇതും ഏതെങ്കിലും സിനിമയുടെ ഭാഗമാകുമോ ഇൻ ഫ്യൂച്ചർ?

സുനോ മെലഡീസിലൂടെ ഇന്ന് മറന്നുപോയോ എന്ന് എനിക്കൊന്ന് ചോദിക്കണം എന്നുണ്ട് ചില പാട്ടുകൾ. വേറൊന്നും കൊണ്ടല്ല, അന്ന എന്ന ചിത്രം റിലീസായില്ല, അതിലെ പാട്ടുകൾ പക്ഷെ ആ കാലഘട്ടത്തിൽ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പിന്നീട് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ബദലഹീം കുടുംബ യൂണിറ്റ് എന്ന ചിത്രമാണ് അല്ലേ. അതുപോലെ ചില റിലീസാകാതെ പോയ സിനിമകളിൽ ഒരു കാലത്ത് ഹിറ്റായിരുന്ന ചില പാട്ടുകളുണ്ട്. ഇനി ഏതെങ്കിലും സിനിമയുടെ ഭാഗമായി ഇതൊക്കെ വീണ്ടും സൂപ്പർ ഹിറ്റ് ആയാലോ, ഒന്ന് ആ പാട്ടിലൂടെയുള്ള ഒരു യാത്രയായാലോ. മൂന്നോ നാലോ പാട്ടുകൾ മാത്രം പറഞ്ഞുകൊണ്ട് സുനോ മെലഡീസിൽ മറ്റു കഥകളിലേക്ക് പോകാമെന്ന് വെച്ചപ്പോഴാണ് ഇത്രയധികം നല്ല പാട്ടുകൾ റിലീസാകാത്ത സിനിമകളിലുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേന്ന് വിചാരിച്ചു. കാട്ടുപൂത്ത് എന്നൊരു സിനിമയുണ്ട് മലയാളത്തിൽ, ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ഇതും തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നില്ല. സിനിമ പുറത്തിറങ്ങിയില്ലെങ്കിലും ഇതിലെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യപ്പെടുകയും ഓഡിയോ കാസറ്റുകൾ ഒഫീഷ്യലി വിപണിയിൽ ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജെറി അമൽ ദേവ് സാറും പി ഭാസ്കരൻ മാഷിന്റെ വരികളുമായിട്ടുള്ള ഒരു മാന്ത്രിക സംഗീതമായിരുന്നു ഇതിലെ പാട്ടുകൾക്കെല്ലാം തന്നെ. അതുകൊണ്ടായിരിക്കാം ജനങ്ങളിൽ ഇത് അക്കാലത്ത് വലിയൊരു ഹിറ്റായി മാറുകയും ചെയ്തിരുന്നത്. സിനിമയുടെ നിർമ്മാതാക്കളായ യുണൈറ്റഡ് ഫിലിംസ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി എന്നാണ് കേൾക്കുന്നത്. അക്കാലത്തെ ലബോറട്ടറി ചെലവുകളൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലിയൊക്കെ പൂർത്തിയാക്കാൻ വലിയ തുക വേണമായിരുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടിൽ എത്തിയതോടെ സിനിമയുടെ നെഗറ്റീവ് പ്രിന്റുകൾ ലാബിൽ തന്നെ കുടുങ്ങിപ്പോയി. സിനിമ പെട്ടിയിലായെങ്കിലും ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സ് HMV കമ്പനി വാങ്ങിയതുകൊണ്ട് ആ സിനിമയ്ക്ക് വീണ്ടും ജീവൻ വെച്ചു പാട്ടുകളിലൂടെ. റേഡിയോ സിലോണിലും ആകാശവാണിയിലും ഒക്കെ ഈ പാട്ട് നിരന്തരം പ്രക്ഷേപണം ചെയ്തതോടെ സിനിമ തിയേറ്ററിൽ വന്നിട്ടുണ്ടെന്നൊരു തെറ്റിദ്ധാരണ പോലും അക്കാലത്ത്

0: सुनो मेलोडीज
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത്. സുനോ മെലഡീസ്, എന്ത് രസാലേ. കാലങ്ങൾക്ക് മുന്നേ റിലീസാകാതെ, ഇവൻ ഷൂട്ട് പോലും ചെയ്യാതിരുന്ന ഒരു സിനിമ, അതിൽ പാട്ടുകൾ റെക്കോർഡ് ചെയ്തു. അത് റിലീസായി അന്നും ഹിറ്റായിരുന്നു. 10-20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ പാട്ട് ഇന്നും ആളുകൾ ഏറ്റുപാടുന്നു. അന്ന എന്ന ചിത്രത്തിലെ യവന കഥയിലെ പാട്ടിന്റെ കാര്യമാട്ടോ പറയുന്നത്. സത്യത്തിൽ ഈ ഒരു പാട്ടിങ്ങനെ ഹിറ്റായത് കൊണ്ട് തന്നെ അന്ന് റിലീസാകാതെ പോയ പല ചിത്രങ്ങളിലെയും പല പാട്ടുകൾ ഒന്ന് പൊടി തട്ടി എടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു. സുനോ മെലഡീസിൽ ഈ യാത്രയെ ഞാനും ഉണ്ട് ബോബി. 1979 നിർമ്മിച്ചു, എന്നാൽ റിലീസ് ചെയ്യാൻ പറ്റാതെ പോയ ദേവദാസ് എന്ന ചിത്രത്തിനെ പറ്റി കുറച്ചു മുന്നേ നമ്മളൊരു 2 കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ആ സിനിമയിലെ പാട്ടുകൾ അത്ര ഗംഭീരമായതുകൊണ്ട് ഒരു പാട്ടും കൂടെ കേൾക്കണമെന്ന് എനിക്ക് തോന്നി. റിയാലിറ്റി ഷോകളിലൊക്കെ ഇപ്പോഴും ഈ പാട്ടുകൾ പാടാറുണ്ട് കുട്ടികൾ, കാരണം അത്ര അത്യപൂർവവും മനോഹരമായ ഒരു ക്ലാസിക്കൽ മെലഡിയാണ്. ഒരു ദേവദാസിയുടെ ജീവിതവും അവരുടെ പ്രണയവും നൃത്തവും പശ്ചാത്തലമാക്കിയിട്ടുള്ള ഒരു പീരിയഡ് ഡ്രാമയായിട്ടാണ് ഈ സിനിമ പ്ലാൻ ചെയ്തിരുന്നത്. ശാസ്ത്രീയ സംഗീതത്തിന്റെ കഠിനമായ ജതികളും വായ്ത്താരികളും നിറഞ്ഞ ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. സലീൽ തന്റെ സംഗീതം, ഇത് ജാനകി അമ്മയാണ് പാടിയിരിക്കുന്നത്. ഈ ഗാനം ഒരൊറ്റ റെക്കോർഡിംഗിൽ തന്നെ മനോഹരമായി പാടി തീർത്തു ജാനകി അമ്മ എന്നും കേട്ടിട്ടുണ്ട്. ചിത്രത്തിലെ നായികയുടെ നൃത്തമായിരിക്കും ഈ ഒരു പാട്ടിൽ ഷൂട്ട് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു ദേവദാസി ചിത്രത്തിൽ. വൈ വിജയ് ആയിരുന്നു ഇതിൽ നായിക. ചിലപ്പോൾ അവരുടെ ഒരു ഗംഭീര നൃത്തമായിരിക്കാം ഈ പാട്ടിൽ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്.

0: सुनो 91.7 FM,
1: कदर्स फेवरेट रेडियो स्टेशन।

ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് സുനോ മെലഡീസിൽ. ഇന്ന് നമ്മൾ കേൾക്കുന്നത് റിലീസാകാതെ പോയ ചിത്രങ്ങളിലെ ചില മനോഹര പാട്ടുകൾ. പലതും നമുക്കറിയാവുന്നതാണ്. അന്ന എന്ന ചിത്രത്തിലെ യവനകഥയിലെ പാട്ട് പണ്ടും അറിയാമായിരുന്നു. റിലീസാകാത്ത സിനിമയാണെങ്കിലും ബദലഹീം കുടുംബ യൂണിറ്റ് അതിൻ്റെ ഒരു നിമിത്തമായി ഒന്നുകൂടെ ഓർത്തെടുക്കാൻ. സുനോ മെലഡീസിലും അങ്ങനെ റിലീസാകാതെ പോയും ഷൂട്ട് പാതിയിൽ മുടങ്ങിപ്പോയ ചില ചിത്രങ്ങളിലെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്ര. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരം ബാക്കി ഇപ്പൊ പലരുടെയും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ. ഇത് മലയാളികൾ ശരിക്കും നെഞ്ചിലേറ്റിയ എക്കാലത്തെയും വലിയൊരു സൂപ്പർ ഹിറ്റ് പാട്ടാണ്. എന്നാൽ ഈ പാട്ടും മുൻപ് സൂചിപ്പിച്ച ചിത്രങ്ങളെ പോലെ തന്നെ റിലീസ് ചെയ്യാതെ പെട്ടിയിൽ ഒതുങ്ങിപ്പോയ കാണാൻ കൊതിച്ച്, എനിക്ക് തോന്നുന്നു ആ ടൈറ്റിൽ അങ്ങനെ തന്നെയായി പോയെന്ന് തോന്നുന്നു. എന്നും കാണാൻ കൊതിച്ച ഒരു സിനിമയായി തന്നെ അത് മാറി. 85-88 കാലഘട്ടത്തിൽ ഷൂട്ട് ചെയ്യാനിരുന്നൊരു സിനിമയായിരുന്നു ഇത്. പി ഭാസ്കരൻ മാഷ് എഴുതി വിദ്യാധരൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ പാട്ടാണ്. ലോജിതാ സാറിന്റെ തിരക്കഥയിൽ പി സുകുമാരൻ ഡയറക്ട് ചെയ്യാനിരുന്ന ഒരു ചിത്രമായിരുന്നു ഇത്. മധു അമ്പാട് സാറിന്റെ സിനിമാട്ടോഗ്രഫി ഒക്കെ ആയിരുന്നു ഈ പാട്ടിനെ പറ്റി. ഇതിന്റെ സംവിധായകൻ ഇപ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. പി സുകുമാർ സാറ് തന്റെ ഏതെങ്കിലും ഒരു ചിത്രത്തിൽ ഈ പാട്ട് ഉൾപ്പെടുത്തി ഇത് ഷൂട്ട് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞുപോയി. ഒരിക്കൽ ഒരു പ്രമുഖ സംവിധായകൻ ഈ പാട്ട് തന്റെ സ്വന്തം സിനിമയിൽ ഉൾപ്പെടുത്താനുള്ള ആഗ്രഹം ഇദ്ദേഹത്തോടൊന്ന് പറഞ്ഞു. പക്ഷെ അന്ന് സുകുമാർ സാർ വളരെ ക്ഷമാപണത്തോടെ പറഞ്ഞ മറുപടി ഇതായിരുന്നു, അത് വേണ്ട, സ്വന്തം മകളെ പോലെയാണ് എനിക്ക് ഈ പാട്ട്, മറ്റാർക്കും അവളെ വിട്ടുകൊടുക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. പാട്ടിന്റെ ചിത്രീകരണത്തെ കുറിച്ച് എനിക്കൊരു സങ്കല്പമുണ്ട്, അത് മറ്റാര് ചെയ്താലും ശരിയാവില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിലെ പിതാവിന്റെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റുമായിരുന്ന ആ സംവിധായകൻ അത് വേണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷെ ആ ഒരു ആഗ്രഹം ബാക്കി വെച്ചുകൊണ്ട് ആ ഒരു വേദനയോടെ ആ സംവിധായകൻ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. ഇനിയെങ്കിലും ഏതെങ്കിലും സിനിമയിൽ ഈ പാട്ടിന് ഒരു രണ്ടാം ജന്മം ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: നമ്മുടെ രംഗച്ചടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തർസി
3: ഓടി മക്ക.
4: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.

റേഡിയോ സുനോ ബോബിയാണ് കൂടെയുള്ളത്, സുനോ മെലഡീസിൽ. നമ്മള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊക്കെ ചില കാര്യങ്ങളുണ്ട്. എടാ, നീ ആത്മാർത്ഥമായി പരിശ്രമിച്ചൊരു കാര്യമാണെങ്കിൽ അതെന്നെങ്കിലും അതിന്റെ റിസൾട്ട് പുറത്തേക്ക് വരും. എനിക്ക് തോന്നുന്നു അത് 10, 20, 30 വർഷമാകട്ടെ, എന്തെങ്കിലും അതിന്റെ ഒരു റിസൾട്ട് നമ്മളെ തേടിയെത്തും. അതിന്റെ ഒരു വലിയൊരു ഉദാഹരണമായിരിക്കാം അന്ന എന്ന് ഷൂട്ട് പോലും ചെയ്യാതിരുന്ന ഒരു ചിത്രത്തിന് വേണ്ടി റെക്കോർഡ് ചെയ്യപ്പെട്ട ചില പാട്ടുകൾ. അതിലെ യവന കഥയിൽ അന്നേ ഹിറ്റായെങ്കിലും ഇന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ പാട്ട് വീണ്ടും ആളുകൾ ഏറ്റുപാടുന്നു. സോഷ്യൽ മീഡിയയോ യൂട്യൂബോ റീലോ ഒന്നുമില്ലാതിരുന്നൊരു കാലത്തുണ്ടായ പാട്ട്, ഇന്ന് റീലുകളും യൂട്യൂബും സോഷ്യൽ മീഡിയയും മുഴുവൻ ഭരിക്കുന്നത് ഈ പാട്ട്. അതാണ് പറയുന്നത്, അതിന്റെ പിന്നിലുള്ള ആ ഒരു വേദന. അത് ഇറങ്ങാതിരുന്നപ്പോൾ ആ മ്യൂസിക് ഡയറക്ടറിനും ലിറിസിസ്റ്റിനും ആവോളം ഉണ്ടായിരുന്നു, ശിബു ചക്രവർത്തി സാറും ഔസേപ്പ് സാറും. എന്നാൽ അതുപോലെ റിലീസാകാതെ പോയ ചില ചിത്രങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ചില പാട്ടുകളുണ്ട്. അതിന്റെ പിന്നാലെയായിരുന്നു ഇന്നത്തെ സിനിമ മെലഡീസിന്റെ യാത്ര. അപ്പൊ എന്തായാലും നമ്മൾ ശുഭരാത്രിയൊക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു പാട്ടും കൂടെ അങ്ങനെ കേട്ടാലോ. ചിത്രം റിലീസായില്ല, പക്ഷെ ഈ ചിത്രത്തിലെ പാട്ടിന് ചിത്ര ചേച്ചിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടി. 1987 മികച്ച ഗായികയ്ക്കുള്ള അവാർഡ്. മെലഡികളുടെയും താരാട്ടുപാട്ടുകളുടെയും രാജാവ് എന്നറിയപ്പെടുന്ന മോഹൻ സിത്താര സാറിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഈണങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് പറയുന്നത്. ലളിതവും എന്നാൽ കേൾവിക്കാരന്റെ മനസ്സ് നിറയ്ക്കുന്നതുമായ ഒരു ഓർക്കസ്ട്രേഷനാണ്. പിന്നെ ഈ പാട്ടിന്റെയൊക്കെ നല്ല ക്വാളിറ്റി വേർഷൻസ് കിട്ടാൻ കുറച്ച് പാടാട്ടോ. തോമസ് ഈശോ എന്നൊരു സംവിധായകനുണ്ട്, അദ്ദേഹമാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തതും പ്രൊഡ്യൂസ് ചെയ്തതും. നെടുമുടി വേണു, ജഗതി ചേട്ടൻ, തിക്കൃഷി സർ, സുകുമാരൻ സർ, ശാന്തകുമാരി ചേച്ചി, അങ്ങനെ ശക്തമായ ഒരു താരനിര ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പ്രശസ്ത ഛായാഗ്രാഹകൻ സണ്ണി ജോസഫ് ആണ് ഇതിന്റെ ക്യാമറ ചെയ്തിരുന്നത്. മറ്റ് പല സ്വതന്ത്ര പ്രോജക്ടുകളെയും പോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വിതരണക്കാരെ ലഭിക്കാത്തതുമാണ് ഈ സിനിമ പെട്ടിയിൽ ഒതുങ്ങാൻ കാരണമായത്. സിനിമ തിയേറ്ററിൽ എത്തിയില്ലെങ്കിലും ദാസേട്ടന്റെ തരംഗിണി ഓഡിയോസ് വഴി ഈ പാട്ടുകള് കാസറ്റുകളായി പുറത്തിറങ്ങി. ആ, ഈ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലേ, ഈണം മറന്ന കാറ്റ്. ഓർക്കുണ്ടോ ഇങ്ങനെ ഒരു സിനിമ? എന്തായാലും ഇതേ ടൈറ്റിൽ പേരിൽ തന്നെയാണ് ഇതിന്റെ പാട്ടും. ഈ പാട്ടിനാണ് ചിത്ര ചേച്ചിക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിരുന്നത്. ഇങ്ങനെ ഒരുപാട് ഗാനങ്ങളുണ്ട് സിനിമകൾ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട പോയതിന്റെയും പെട്ടിയിലായതിന്റെയും. ഷൂട്ട് പോലും ചെയ്യാതിരുന്നിട്ടും പാട്ടുകൾ മാത്രം ഇറങ്ങിയതും. ഇതിനും യവനകഥയിലെ പാട്ടിന് കിട്ടിയതുപോലെയുള്ള ഒരു പുനർജന്മം എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.

0: ആക്ഷൻ
1: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
5: Hi, this is Nevin Poli.
6: Ottakki vali vetti vannavaraana
7: naan. You're listening to
5: You're listening to Radio

0: Vodafone Shoof app. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigeettu 5 mani mudal. 917
1: Joy Alukas 917 evenings
2: presented by Joy Alukas, world's favorite jeweler.
3: Powered by
0: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4001707
2: and
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

91.7 FM. 91.7 FM. Qatar's favorite radio station.

91.7 FM. 91.7 FM.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।